നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 6, ജൂൺ 20, ശനിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: ಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
2: ഓം ശാന്തി. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു ഭാഗത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നവർ മറുഭാഗത്ത് സുഖവും ശാന്തിയും സന്തോഷമെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമുള്ള കടമ നമുക്കുണ്ട്. ദുരിതത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന ഒരാൾക്ക് താങ്ങും തണലുമായി ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യവുമില്ല. ഒരാൾക്ക് തൻ്റെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനും അവരുടെ ഹൃദയത്തെ സ്പർശിക്കാനും സാധിച്ചാൽ ആ വ്യക്തി എത്ര മഹാനാണ്. ത്യാഗത്തോടെയുള്ള സേവനം, അത് മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നു. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടുമെല്ലാം നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും. അതിനായി ആദ്യമായി വേണ്ടത് ഒരു നല്ല മനസ്സാണ്. സന്മനസ്സോടെയുള്ള സേവനം മഹാപുണ്യമാണ്. ദുഃഖത്തിലും അശാന്തിയിലും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു കൊടുക്കുന്ന സേവന യോഗ്യർക്ക് അനേകം പേരുടെ ആശീർവാദം ലഭിക്കും. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ദയാഹൃദയരായിരിക്കുക, നിസ്വാർത്ഥമായിരിക്കുക, ഇതെല്ലാം സന്മനസ്സിൻ്റെ ലക്ഷണങ്ങളാണ്. ലോകത്തിലുള്ള ഏതൊന്നും മറ്റുള്ളവയിൽ ആശ്രിതമോ ബന്ധപ്പെട്ടോ ഇരിക്കുന്നു. ഒരു നദിയിലേക്ക് ഒരു കല്ലെടുത്തെറിയുമ്പോൾ അത് അനേകം ഓളങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്നു. അതേപോലെ ഒരാൾ ചെയ്യുന്ന നന്മയുടെ അലകൾ

നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സത്വചനം, 11:00 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 നിയമവേദി, 1:30 മധുരഗീതങ്ങൾ, 3:00 മിത്താരം, 3:30 കൃഷിജാലകം, 4:00 ഡയമണ്ട് ഡയലോഗ്സ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 9:00 കരിയർ കോമ്പസ്, 9:15 കഥാസരിത് സാഗരം, 10:00 നിശാഗന്ധി.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എംപിമാരെയും എംഎൽ

0: കല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24 തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
1: മിഥുനമാസം

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: லட்சுமி சில்க்ஸ் திருவிழா முத்தூர் ஏட்டுமானூர்.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Ready Macfast 90.4 Time Check
1: 7 o'clock.

0: ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഇതാ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്നത് ഒരു വലിയൊരു എന്താ ഒരു ചാൻസ് ആണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശരിക്കും എന്താ പറയുക, ഒരു ഒരു ഒരു രാത്രിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു ഒരു ദിവസത്തെ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈകളും കൂടി ചേർത്ത് നമ്മൾ വാങ്ങണം അല്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഓരോ പ്രഭാതങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം പലരോടുമുള്ള ദേഷ്യങ്ങളുമൊക്കെ നമ്മുടെ, അത് മനുഷ്യ സഹജമാണല്ലേ, ഒരാളോടൊരു ദേഷ്യം തോന്നുക, ശത്രുത തോന്നുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പ്രഭാതത്തെ നമുക്ക് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം മാർജി അമൃത കാർത്തിക. നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും വിശ്വസും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂർ എങ്ങനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ്, അതുപോലെ ഓരോ പ്രഭാതങ്ങളും ഒരുപാട് ഓർമ്മകളെ ഉണർത്തുന്നുണ്ട്. ചിലതൊക്കെ ഇന്നലെ ബാക്കി വെച്ച അല്ലെങ്കിൽ ബാക്കിയാക്കിയ സ്വപ്നങ്ങളെ വീണ്ടും നമ്മൾ കൈപിടിച്ച് നടത്തുന്ന ഒരു ദിവസമായിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ലേ. അങ്ങനെ ഒരു ദിവസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പോകാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ ഈ ഒരു സമയത്ത് കൈമാറാം. ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, ആ ഒരു സ്പെഷ്യൽ ഡേ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ആ ഒരു ആശംസ മറക്കാതെ അവരുടെ കാതോരം എത്തിക്കാനായിട്ട് വേഗം വിളിച്ചോളൂ. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിക്കുന്ന നമ്പർ 0469 273033. ഓക്കെ, അപ്പൊ ഇന്ന് June 20 എന്ത് പെട്ടെന്നല്ലേ ഓരോ ദിവസങ്ങളും പോകുന്നത്. ഒരു മാസം ദാ ഇങ്ങനെ പോകാൻ കുറച്ച് നാളുകൾ കൂടിയുള്ളൂ. അപ്പോൾ അതിനുശേഷം മറ്റൊരു മാസം, അതായത് ജൂലൈ വരുന്നു. ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇന്ന് ന്യൂസ് ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ കണ്ടൊരു വാർത്തയാണ്, ഓണത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ഓണം ഇങ്ങനെ അടുത്തു, ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി വിത്തുകളും ഒക്കെ ഇതാ പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വലിയൊരു സന്തോഷം. കാരണം അല്ലേ, ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു വേറൊരു ഫീലും അതൊക്കെ വേറൊരു അനുഭവം ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുത്തു എന്ന് തോന്നുമ്പോൾ ഒരു വലിയൊരു സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ ഒരു മാസം ഇനി പോകാനായിട്ട് കുറച്ച് നാളുകൾ കൂടിയുള്ളൂ. ഈ ഒരു June 20 എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചരിത്രത്തിൽ അത് പറയുന്നത് June 20 എന്ന് പറയുന്നത് ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു എന്നാണ്. യുദ്ധങ്ങളും പീഡനങ്ങളും മൂലം സ്വന്തം നാട് വിട്ടുപോകാൻ നിർബന്ധിതരായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ അവകാശങ്ങൾക്കും സംരക്ഷണത്തിനും വേണ്ടി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആഗോളതലത്തിൽ പ്രത്യേകമായി ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ഒരു പ്രത്യേകതയാണ് ഈ ഒരു ദിവസത്തിനുള്ളത്. ഉത്തര ധ്രുവത്തിൽ വർഷത്തിലെ ഏറ്റവും വലിയ പകലും ചെറിയ രാത്രിയുമുള്ള ദിവസമാണ് June 20. വേനൽക്കാല അയനാന്തം ഈ ദിവസങ്ങളിലാണ് വരുന്നത് എന്നും ഈ ഒരു ചരിത്രത്തിൽ പറയുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതാ സമയം 7 കഴിഞ്ഞ് 7:07 ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ആശംസയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ്
0: മോർണിംഗ്.
1: ആത്മ
0: ചേച്ചിയാണോ?
1: അല്ലല്ല, അമ്പിളി.
0: അമ്പിളി ചേച്ചി, എന്തൊക്കെയുണ്ട്?
1: ഓക്കെ,
0: അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷം?
1: മോളെ ആശംസ ഒന്നും ഇല്ല, ഞാൻ ഫസ്റ്റ് വിളിച്ചു നോക്കിയത്.
0: ഉണ്ണിയേട്ടൻ ഫസ്റ്റ് അടിച്ചതാ.
1: അപ്പൊ മോള് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ആശംസ.
0: ഓക്കെ,
1: പിന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും എന്റെ
0: അപ്പൊ അതങ്ങ് കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നതും അല്ലേ.
1: ഫസ്റ്റ് വിളിക്കുന്ന അനിലിന് ഒരു ആശംസ.
0: ആഹാ, ഇനിയിപ്പോ അത് പോയല്ലോ, അത് അടിച്ചെടുത്ത

നമ്മുടെ അമ്പിളി ചേച്ചി നേർന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആശംസകൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചറിയിക്കാം. 0469273033 0469273033 ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333 ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെയും ആശംസകൾ അറിയിക്കാം. നമുക്കൊരു മെസ്സേജിലൂടെ വായിച്ചതിന് ശേഷം ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. നാരായണൻ ചേട്ടന്റെ മെസ്സേജാണ് കേട്ടോ. ഭംഗിയുള്ളത് കൊണ്ട് മാത്രമല്ല ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഭംഗി തോന്നുന്നത്. മനസ്സുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ സുന്ദരമാണ്. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. അപ്പോൾ നമ്മുടെ നാരായണൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. നാരായണൻ ചേട്ടനും നല്ലൊരു സുപ്രഭാതം ഞങ്ങൾ നേരുകയാണ്. എല്ലാ ദിവസങ്ങളും ഏറ്റവും അടിപൊളിയാവട്ടെ, ഭംഗിയാവട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പോൾ ദാ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. അതിനുശേഷം അറിയാം ഇനി അടുത്ത ആശംസ ആരുടേതാണ് എന്നുള്ളത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: സമയം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്. അമ്പിളി ചേച്ചിക്ക് ശേഷം ദാ അടുത്ത കാളർ എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ആഹാ, അനിൽ ചേട്ടനാണോ?
4: ഫസ്റ്റ്
3: അടിച്ചോണ്ട് പോയി. ഇന്ന് അമ്പിളി ചേച്ചിയാണ് ഇവിടെ ഐശ്വര്യം വിതറിയത്. ഗ്രീറ്റിംഗ് കാർഡ്സ്. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചിയാണ് ഇന്ന് ഐശ്വര്യം വിതറിയത്. എന്തോ ഒരു വാശിയില് അനിലിന് മുന്നേ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ അനിൽ ചേട്ടാ.
4: ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്
3: മഴവില്ലോ.
4: ഗ്രൂപ്പ്
3: സത്യത്തിൽ അനിൽ ചേട്ടൻ എത്ര ഗ്രൂപ്പിലുണ്ട്? എല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അല്ല, ഞാൻ ആലോചിക്കാണ് ഇത്രയൊക്കെ വരുമ്പോ കുറെ കൺഫ്യൂഷൻ ഒക്കെ വരുന്നല്ലോ, അയ്യോ എവിടെ എങ്ങനെ ഏത. ഓക്കെ, അപ്പൊ പറഞ്ഞു.
4: ആ ഗ്രൂപ്പിന്റെ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയ കിങ്ങിണി ചേച്ചി.
3: കിങ്ങിണി ചേച്ചി?
4: ആ, ശരിക്കുള്ള പേര് ഹരിത എന്ന പേര്. കിങ്ങിണി ചേച്ചി,
3: ശരി. ഓക്കെ,
4: ഡാൻസറാണ് ഇപ്പം താമസിക്കുന്ന ഇവിടെ
3: ബാംഗ്ലൂരാണ്. ഓക്കെ, അമ്പിളി ചേച്ചി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ആശംസകളാണ് അറിയിച്ചത്. ഓക്കെ ചേട്ടാ, ഞാനോട് ഞാനും ആന്നൊക്കെ വെച്ചേ. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞേ, ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഗുഡ് മോർണിംഗും എല്ലാം കൂടെ അങ്ങോട്ടേ മിക്സ് ആയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്ന് ബർത്ത്ഡേ അല്ലേ. ഓക്കെ അനിൽചേട്ടാ, അനിൽചേട്ടൻ പറഞ്ഞതുപോലെ അനിൽചേട്ടൻ്റെക്ക് മഴവിൽ ഗ്രൂപ്പിലെ അഡ്മിൻ അല്ലേ, കിങ്ങിണി ചേച്ചി. കിങ്ങിണി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരു നർത്തകിയാണ് എന്ന് അറിഞ്ഞു, ഒരുപാട് വേദികളിലൂടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്കാം. അനിൽ ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഒരുപാട് സ്നേഹം തോന്നുന്നവരോട് മാത്രമേ നമ്മൾ പരിഭവിക്കാറുള്ളൂ, പിണങ്ങാറുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കാനാവൂ. സ്നേഹത്തോടെ ശുഭദിനം, സുപ്രഭാതം, ശുഭദിനം. വേണുഗോപാലൻ നായർ, കിടങ്ങറ. വേണുഗോപാൽ ചേട്ടാ, വേണുഗോപാൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ, നമ്മള് നമ്മളോട് അടുത്ത് നിൽക്കുന്നവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചാല് അവരൊരിക്കലും നമ്മളോട് അല്ലെങ്കിൽ അവർ പിണങ്ങിയിരിക്കില്ല. കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഒരു പിണക്കം കാണിക്കുമെങ്കിലും ജീവിതകാലം മുഴുവൻ അവർ നമ്മളോട് അല്ലെങ്കിൽ ശത്രുവായിട്ട് കാണുകയോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയോ ഇല്ലെന്നുള്ളൊരു ഉറപ്പുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരുടെ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യവും ദേഷ്യവും നമ്മുടെ എല്ലാം എല്ലാം കാണിക്കുകയുള്ളു അല്ലേ. ഓക്കെ, സത്യമാണ്. അപ്പം ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത കളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
5: ഹലോ.
3: ഹലോ,
5: അമൃത മോളെ.
3: എന്തോ, ഇതാരാണ്?
5: ഞാൻ കോട്ടൂരിൽ നിന്ന് വിളിക്കുന്നത്.
3: രാധാമണി ചേച്ചി. കോട്ടൂരിൽ നിന്നും. ഓക്കെ, രാധാമണി ചേച്ചി പറയൂ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. എവിടാണ് യാത്രയിലാണോ? യാത്രയിലാണോ? ഓ, അതിനിടയിലാണ്. അപ്പൊ കേൾക്കുന്നുണ്ടായിരുന്നോ പ്രോഗ്രാം?
5: കേൾക്കുന്നില്ലായിരുന്നു, ഞാൻ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്.
3: ആണോ? ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ പറഞ്ഞോ ആശംസ.
5: എന്റെ മോന്റെ കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അർജുൻ.
3: അർജുൻ
5: അർജുൻ ജാഫൽ.
3: ഓക്കെ.
5: ഒന്നാം പിറന്നാളാണ്.
3: ഒന്നാം പിറന്നാളാണ് അർജുൻ. ഓക്കെ. അപ്പോ ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അർജുൻ മോന് എല്ലാവിധ ആശംസകളും തരുന്നു. മിടുക്കനായിട്ട് വളർന്നു വരട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. വിദ്യാഭ്യാസപരമായിട്ടായിക്കോട്ടെ, കലാപരമായിട്ടായിക്കോട്ടെ, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലയിൽ തിളങ്ങി ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ ഉണ്ടാവും. ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാധാമണി ചേച്ചിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ അർജുൻകുട്ടനും അർജുൻകുട്ടന്റെ ഫാമിലിക്കും രാധാമണി ചേച്ചിയുടെ ഫാമിലിക്കും ഒക്കെ നിറയെ ആശംസകൾ ഇരിക്കട്ടെ. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ, നമ്മുടെ രാധാമണി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. രാധാമണി ചേച്ചിയുടെ മകന്റെ കൂട്ടുകാരന്റെ കുഞ്ഞ് അർജുൻ. അർജുൻ മോന്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോ കുഞ്ഞ് അങ്ങോട്ട് ഒരു വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ കുഞ്ഞിന് നേരം അല്ലേ. അപ്പൊ ഇതാ അടുത്ത മെസ്സേജ് നമ്മളെ കാത്തിരിക്കുന്നു. സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കുറവുകളോടാണ്. സ്വന്തം കുറവുകൾ തിരുത്തുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. യെസ്, സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
6: ഹലോ.
3: ഹലോ
6: ഹലോ,
3: രാജേണ്ണാണോ?
6: രാജേണ്ണാ.
3: ആ രാജേട്ടാ, പറയൂ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഒത്തിരി ദിവസമായി വിളിച്ചിട്ടല്ലേ. ഞങ്ങളിങ്ങനെ മാറി മാറി വരുന്നോണ്ട് അറിയില്ലല്ലോ. എന്നാലും ഞാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും അന്ന് വിളിച്ചത്. അപ്പൊ എനിക്ക് അത്രയൊരു രാജേട്ടൻ നേരത്തെ വിളിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്? അന്നേ കണ്ടോ, കണ്ടോ, എല്ലാരും അത് നോട്ട് ചെയ്തു. എല്ലാരും അത് നോട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു 6:30 മുതൽ ട്രൈ ചെയ്ത് തുടങ്ങിയെന്ന്
6: തോന്നുന്നു.
3: പോയി പോയി, കഴിഞ്ഞു അത് പോയി. ഓക്കെ, പിന്നെ പറയൂ ചേട്ടാ, ഇന്ന് ആശംസ ആർക്കാണ്? ഓ ശരി ശരി.
6: പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കഴിഞ്ഞ പ്രത്യേകിച്ച് അതിശാർക്കും ഇല്ല, എന്നാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹവർഷം ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ആശംസ നേരുന്നു. പിന്നെ അമൃത കുട്ടി, അമൃത ദീപ, എല്ലാവർക്കും.
3: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ രാവ് ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയ ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ രാജു ചേട്ടനാണ് കേട്ടോ തൊട്ടുപുഴ രാജു ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. യെസ്, അപ്പൊ ആശംസകൾ മാത്രം പോരല്ലോ, അതിനിടയ്ക്ക് നമുക്കൊരു നല്ല നല്ല പാട്ടും കൂടി വേണ്ടേ? ഇനി അടുത്തൊരു സോങ് വരികയാണ്. ഇപ്പോൾ 7:00 കഴിഞ്ഞ് 25:09 ആയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജി അമൃത കാർത്തിക. നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ആശംസകൾ അറിയിക്കാനായിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക്.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9944. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ വിഷസും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത കോളറും എത്തിയിരിക്കുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം അമൃതമാതേ.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം പ്രേമ ചേച്ചി, പറയൂ. യോ, വിശേഷം എന്താ? നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു ചേച്ചിയോ? ഇവിടെയും അതാണ്, അങ്ങനെ ഇരിക്കട്ടെ, അതാണ്, അത് അങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ പറയൂ ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
1: മോളെ വാഴപ്പള്ളിയിലുള്ള ജനജ ചേച്ചിയുടെ മകളുടെ കുഞ്ഞ്, വീട്ടിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന നീരവ് മോന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ കുഞ്ഞിന് എന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുള്ള ആശംസ കൊടുക്കുന്നു. ആയുസ്സും ആരോഗ്യവും മിട്ടു മിട്ടുക്കനായിട്ട് വളരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇല്ലേ, ഇത്തിരി ഒരു രണ്ടു മാസത്തോളം ആയെന്ന് തോന്നുന്നു, നമ്മുടെ വിജയമ്മച്ചി വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒരുമാതിരിയൊക്കെ ഭേദമായി, എങ്കിലും ഫോണിലൊന്നും നോക്കാൻ പാടില്ല, കണ്ണു കഴിക്കും. പിന്നെ വിജയമ്മച്ചി സുഖം പ്രാപിച്ചു വന്നു, അതിലൊക്കെ ഏറെ ഗ്രൂപ്പിലോട്ട് വരുന്നുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷമായി. പിന്നെ നമ്മുടെ നദീറത്ത നദീറാമുത്തിനെ നമ്മുടെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സിറാജ് വയനാട്, ഷീഭ കുമരകം, ലില്ലിക്കുത്തി കോഴഞ്ചേരി, സാജൻ കോഴഞ്ചേരി, ഇത് നിരവധി നമ്മുടെ ഒത്തിരി ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. അമൃത മാതാവിനും നല്ലൊരു ദിവസമാകട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: പിന്നല്ല, അതാണ്. ഓക്കെ ചേച്ചി, അപ്പോ ചേച്ചി പറഞ്ഞാലെ എല്ലാവർക്കും, ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങളും, കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മുടെ തൃക്കൊടിത്താനത്ത് നിന്നും പ്രേമചേച്ചിയാണ് വിളിച്ചത്. പ്രേമചേച്ചി, എല്ലാവർക്കുമുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആത്മജ ചേച്ചിയാണ്. നമ്മളെ നന്നായിട്ട് മനസ്സിലാവുന്നവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു. ആത്മജ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആത്മജ ചേച്ചിക്കും സ്നേഹപൂർവ്വം ഞങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മുന്നോട്ട് ചേച്ചിക്കും ഫാമിലിക്കും നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ അഷ്റഫ് ഏട്ടന്റേതാണ്. സത്യവും ഉപകാരപ്രദവുമായ വാക്കുകളാവട്ടെ നമ്മുടെ നാവിലൂടെ വരുന്നത്. ഒരാളുടെയും അഭിമാനമോ സ്വസ്ഥതയോടെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ വാക്കുകൾ കാരണമാവരുത്. നന്മ വിതയ്ക്കാൻ നാം തീരുമാനിച്ചാൽ നമ്മൾ നന്മ വിളയുക തന്നെ ചെയ്യും. ശുഭദിനം നേരുന്നു, ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. യെസ്, അപ്പോൾ നല്ലത് മാത്രം ചെയ്യുക, നന്മകൾ ചെയ്യുക. അഷ്റഫ് ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ചേട്ടൻ ഫാമിലിക്കും. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വിജി ചേച്ചിയുടെ എന്ന തീം പോലൊരു മെസ്സേജ്. വിജി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരിക്കാൻ കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അടുത്ത മെസ്സേജ് ഒരു നീണ്ട മെസ്സേജാണ്, നമ്മുടെ സിറാജ് ഏട്ടന്റെ മെസ്സേജാണ് കേട്ടോ, അങ്ങ് വയനാട്ടിൽ നിന്നും. ഗുഡ് മോർണിംഗ് അമ്രു. കാലത്തിന്റെ താളിയോലകളിൽ സ്നേഹത്തിന്റെ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു മഹനീയ സുദിനമാണിന്ന്. രക്തബന്ധത്തെക്കാൾ ദൃഢമായ വാത്സല്യത്താൽ എന്നെ ചേർത്തുപിടിക്കുന്ന എന്റെ പ്രിയ സഹോദരിയും കൂട്ടുകാരിയും കൂടപ്പിറപ്പുമായ വാഴപ്പള്ളിയിലെ ജലജ ചേച്ചി, ആ സ്നേഹസ്വരൂപിണിയുടെ മകളുടെ ഉദരത്തിൽ പിറന്ന ജീവാമൃതമാണ് കൊഞ്ചലോടെ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട നീരവ് മോൻ. നീരവ് മോന്റെ ജന്മദിനമാണിന്ന്. കളങ്കമില്ലാത്ത പുഞ്ചിരി കൊണ്ട് ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിൽ വസന്തം വിരിയിക്കുന്ന ഈ പൊന്നോമനയുടെ ജന്മദിനത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വിധിയുടെ അക്ഷയഖാനിയും സദാ കരഗതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവിന്റെയും നന്മയുടെയും പ്രകാശപൂർണമായ പാതയിലൂടെ സഞ്ചരിച്ച് നാളെയുടെ തിളക്കമുള്ള താരകമായി ഈ പൊന്നുമോൻ വളർന്നു വരട്ടെ. പ്രാർത്ഥനയുടെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും എല്ലാ കൂട്ടുകാർക്കും സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും അമൃതമോൾക്കും ഈ വയനാട്ടുകാരന്റെ പ്രഭാത വന്ദനം. സ്നേഹത്തോടെ, സിറാജ് വയനാട്. ഓക്കെ, അപ്പോ സിറാജ് ഏട്ടന്റെ മെസ്സേജ് ആയിരുന്നു നമ്മളിപ്പോൾ വായിച്ചത്. സിറാജ് ഏട്ടൻ പറഞ്ഞതുപോലെ നീരവ് മോന്റെ ബർത്ത്ഡേ ആണിന്ന്. കുഞ്ഞിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അപ്പൊ സിറാജ് ചേട്ടനും അതുപോലെ ആശംസകൾ അറിയിക്കുകയാണ്, എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ് ചേട്ടനും ഫാമിലിക്കും. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണിത്? അയ്യോ രാജൻ ചേട്ടോ, എന്തൊക്കെയുണ്ട്? ഓ എന്ത് പറ്റി? ആഹാ, അയ്യോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കഴിക്കുക, വേഗം മാറട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: അനിൽ വായ്പൂര് പറഞ്ഞാക്കും, പിന്നെ രാധാമണി പറഞ്ഞത്.
0: ആ
2: അവർക്കെല്ലാവർക്കും നല്ലൊരു ആശംസ.
0: ഓക്കെ ചേട്ടാ, പിന്നെ
2: മഞ്ജു കൃഷ്ണകുമാറ്, അവർക്കെല്ലാം.
0: ഓക്കെ, അപ്പോ രാജൻ ചേട്ടനും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
2: ഓക്കെ ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ ചേട്ടാ, അപ്പൊ രാജൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ചേട്ടനും ഫാമിലിക്കും. നമുക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരാം. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. വലിയൊരു മെസ്സേജ്. എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരേ രീതിയിലല്ല. ചിലർ വാക്കുകളിലൂടെ സ്നേഹിക്കും, ചിലർ പ്രവൃത്തികളിലൂടെ സ്നേഹിക്കും. പക്ഷേ ചിലർ നമ്മളെ നിശബ്ദമായി പരിഗണിച്ചുകൊണ്ടിരിക്കും, പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്നേഹിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതും സുരക്ഷിതമായി എത്തിയോ എന്ന് അന്വേഷിക്കുന്നതും വിഷമിച്ചിരിക്കുമ്പോൾ കാരണമറിയാൻ ശ്രമിക്കുന്നതും തിരക്കുകൾക്കിടയിലും ഓർക്കുന്നതും ഇവയൊന്നും ചെറിയ കാര്യങ്ങളല്ല, ഒരു ഹൃദയത്തിന്റെ ആത്മാർത്ഥമായ കരുതലാണ്. കാരണം സ്നേഹിക്കുന്നവർ പലരും ഉണ്ടാകും, പക്ഷേ നമ്മളെ യഥാർത്ഥത്തിൽ പരിഗണിക്കുന്നവർ വളരെ കുറവായിരിക്കും. പരിഗണന എന്നത് ഒരാളെ ഓർക്കുക മാത്രമല്ല, അവരുടെ മനസ്സിനെയും വികാരങ്ങളെയും മാനിക്കുകയാണ്. ശുഭദിനം നേരുന്നു ആബിദ. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ ആബിദ, അഭിനന്ദിച്ചിരിക്കും. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് മനോഹരമായിട്ടുള്ള ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇതാ നമുക്ക് അടുത്തൊരു പാട്ടിലേക്കും പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0469273333. അപ്പോൾ ഇതാ വരുന്നു മനോഹരമായിട്ടുള്ള മറ്റൊരു സോങ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ഓക്കെ, അപ്പോ ദാ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഷേർലി ചേച്ചിയാണ്. ഹായ് അമൃത, ഹായ് മാക്ഫാസ്റ്റ്, സുപ്രഭാതം. ഞാൻ ഷേർലി ജെറോം പാനായ്ക്കുളം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകൾ ധന്യയുടെ ഹസ്ബൻഡ് റോഷന് ആശംസകൾ നേരണേ. ദൈവത്തിന്റെ കരുതലും സ്നേഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഷേർലി ചേച്ചി, തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും റോഷൻ അദ്ദേഹത്തിന് നേരുകയാണ്. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ലൈഫ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അടുത്ത മെസ്സേജ് ആനന്ദൻ ചേട്ടനാണ്. പുലർക്കാല വന്ദനം അമൃത. പുലർച്ചെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ മഴത്തുള്ളികൾ വാഴയിലയിൽ തങ്ങി മിന്നാമിന്നി പോലെ മിന്നി തിളങ്ങുന്നുണ്ട്. ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ആരും എണീറ്റിട്ടില്ല. ചില വീടുകളിൽ ദോശയൊക്കെ ചുടുന്നതിൻ്റെ ഒരു മണവും ശബ്ദവും ഒക്കെ ഉണ്ട്. അമൃത, നമ്മുടെ പാൽക്കാരനൊക്കെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാലൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിൽ തിരക്കായിട്ട് നിൽക്കുന്നു. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം നൽകുമോ? സ്നേഹത്തോടെ ആനന്ദൻ, തിലാനൂർ. അപ്പോൾ അങ്ങ് തിലാനൂരിലെ എല്ലാ വിശേഷങ്ങളും ആ ഒരു പ്രഭാത വിശേഷങ്ങളൊക്കെ ചെറിയ രീതിയിൽ മെസ്സേജിലൂടെ ആനന്ദൻ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. ആനന്ദൻ ചേട്ടാ, അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഭംഗിയാവട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നമ്മുടെ ആന്റണി ചേട്ടൻ്റെ മെസ്സേജാണ്. ആന്റണി കടവന്ത്ര, ഗുഡ് മോർണിംഗ് അമൃത. സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ്. എനിക്ക് അത് ബോധ്യമുള്ളതുകൊണ്ടാകാം അമിതമായി സന്തോഷിക്കുകയോ അമിതമായി സങ്കടപ്പെടുകയോ ചെയ്യാറില്ല. പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ സങ്കടം മാറ്റിവെക്കാൻ അമൃത പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഈ ലോകത്ത് എനിക്കായി ദൈവം അനുവദിച്ചിട്ടുള്ള കാലം അത്രയും കഴിയുന്നത്ര നന്മകൾ ഞാൻ ചെയ്തു. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതെയും ജീവിച്ച് തീർക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. 6 മണിക്ക് തുടങ്ങിയ ലോകകപ്പ് മത്സരത്തിൽ എന്റെ ഇഷ്ട ടീമായ ബ്രസീൽ 3 ഗോളിന് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന വിവരം കൂടി അറിയിക്കുകയാണ്. ശുഭദിനം നേരുന്നു, സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കേ, അപ്പോ ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പോ നമ്മുടെ ലോകകപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ കുറേ ഇങ്ങനെ വീഡിയോസും ട്രോളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് കറുത്ത പാടുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ലോകകപ്പ് കാണുന്നവരുടെ അവസ്ഥ. കാരണം സമയം എന്ന് പറഞ്ഞ വെളുപ്പിനെയും അപ്പോൾ ഈ ഒരു ടൈമും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉറക്കമില്ലാതെ അല്ലേ. അപ്പോൾ അതിനോടുള്ള ഒരു ഭ്രാന്ത് ആരാധന. അപ്പോൾ ആന്റണി ചേട്ടാ, എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അടുത്ത മെസ്സേജ് ലിസി ചേച്ചിയുടേതാണ്. ഇന്ന് എന്നോട് ആര് വന്ന് സങ്കടം പറഞ്ഞാലും ഞാൻ അവരെ കേൾക്കും. കാരണം സങ്കടങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ലാത്തവരുടെ സങ്കടത്തിന്റെ ആഴം ഒരിക്കൽ ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിസ് ചേച്ചിയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ലിസ് ചേച്ചി, ലിസ് ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ചേച്ചിക്കും ഫാമിലിക്കും കേട്ടോ. അടുത്ത മെസ്സേജ് ലില്ലിക്കുട്ടി ചേച്ചിയുടേതാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണ്. പഴയ കാലത്തിന്റെ ഓർമ്മകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ്. അതായത് നമ്മുടെ പാടത്തിങ്ങനെ ഇങ്ങനെ കന്ന് പൂട്ടത്തില്ലേ, അപ്പോൾ അതാണ് ആ ഒരു ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലില്ലിക്കുട്ടി ചേച്ചി, ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മിനി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാവൂ, അത് സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും. ഇങ്ങോട്ട് കിട്ടാത്ത ഒന്നും തിരികെ കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. സ്നേഹപൂർവ്വം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നേരുന്നു ശുഭദിനം. അർജുൻകുട്ടനും കിങ്ങിണി ചേച്ചിക്കും ബർത്ത്ഡേ ആശംസകൾ. പിന്നെ ബർത്ത്ഡേ ഉള്ളവർക്ക് നല്ലൊരാശംസ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരാശംസ. അമൃതകുട്ടിക്കും നല്ലൊരാശംസ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചിയുടെ മെസ്സേജ്. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയുടേതാണ്. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. പ്രേമ ബാബുരാജ് പറഞ്ഞ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന നീരവിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അനിൽ പറഞ്ഞ കിങ്ങിണിക്കും 1000 ബർത്ത്ഡേ ആശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും, സൗഹൃദവാണി കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുന്നു. ഹൃദയം അറിഞ്ഞു തരുന്ന സ്നേഹത്തെക്കാൾ വലുതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. അത് ചേർത്ത് പിടിക്കുമ്പോഴാണ് സ്നേഹം സത്യമാകുന്നത്. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ലേഖ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത മെസ്സേജ് ഉണ്ട്.
ഓക്കെ, ഗുഡ് മോർണിംഗ്. ദ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ഈസ് യൂണിവേഴ്സൽ. മദർ നേച്ചർ ഈസ് എ വണ്ടർഫുൾ ടീച്ചർ. ഹായ് അമൃത, കാർത്തിക് കുട്ടി ഗുഡ് മോർണിംഗ്, അംപോസ് കുട്ടി, ദീപു കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബർത്ത്ഡേ ചേച്ചി കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ, നമ്മുടെ കിങ്ങിണി ചേച്ചിയുടെ മെസ്സേജ്, സോറി, ഫോട്ടോ അയച്ചിട്ടുണ്ട്. കിങ്ങിണി ചേച്ചിയും അതുപോലെ നമ്മുടെ കിങ്ങിണി ചേച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ട് ചേർന്നുള്ള ഒരു ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് ഗീത ചേച്ചിയുടേതാണ്. ഗുഡ് മോർണിംഗ് അമൃത മോളെ, എൻ്റെ കാതോരം കൂട്ടുകാർക്കും അമൃതമോൾക്കും, രാജൻ ചേട്ടൻ മുത്തൂറിനും, നാരായണൻ നായർ ചേട്ടനും, രാജപ്പൻ ചേട്ടനും, വിജയമ്മ ചേച്ചിക്കും, റീത രാജുവിനും, ഗീത രവീന്ദ്രനും, സുരേഷ് ഓദ്രയ്ക്കും, കുമാരിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് ഇത്രയുള്ളൂ, ബാക്കി എന്റെ റേഡിയോ കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ ആകാശ് മോനും പ്രത്യേകിച്ചൊരു ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗീത ചേച്ചി ചുമത്രയിൽ നിന്നും. ഗീത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഇരിക്കട്ടെ അമൃത, ഒരു പവർഫുൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമനാഥൻ ചേട്ടനാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വേഴാമ്പലിനെ പോലെ കാത്തു കാത്തിരുന്ന ഞങ്ങൾക്കും കിട്ടി മക്കളെ മഴ. ഇപ്പോൾ എനിക്കും പറയാം, എല്ലാ ശ്രോതാക്കളോടും, മഴയിൽ കുതിർന്ന സുപ്രഭാതം. അങ്ങ് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിൽ നിന്നും രാമനാഥൻ. കാക്കിനട അല്ലേ? ഓക്കെ രാമനാഥ ചേട്ടാ, അപ്പോൾ അങ്ങനെ കിട്ടില്ലേ കാത്തു കാത്തൊരു മഴയത്ത്? യെസ്, നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ പറയും ഇവിടെ നല്ല മഴയാണ്, അവിടെയോ ഭയങ്കര ചൂടെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം അത് കേൾക്കുമ്പോൾ തന്നെ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ, പ്രശ്നമല്ലാത്ത രീതിയിൽ ഒരു ഇടയ്ക്കൊരു മഴയൊക്കെ ലഭിക്കട്ടെ. അപ്പോൾ രാമനാഥൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് നദിറത്തെയാണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിന്റെ അടുത്ത അധ്യായം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. അമൃതമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, എൻ്റെ കാതോരം കൂട്ടുകാർക്കും, എൻ്റെ പൊന്നു പ്രേമ ചേച്ചിക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. എനിക്ക് റേഡിയോ വഴി കിട്ടിയ എൻ്റെ സ്നേഹം നിറഞ്ഞ ജലജ ചേച്ചിയുടെ കൊച്ചുമോൻ നീരവ് മോന് പ്രാർത്ഥനയോടെ പിറന്നാൾ ആശംസകൾ. ജലജ ചേച്ചിക്കും ഫാമിലിക്കും ആശംസകൾ. ഞാനും ബ്രസീൽ കളി ഫോണിൽ കണ്ട് വർക്ക് ചെയ്യുന്നു കിച്ചണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ബ്രസീൽ ആരാധികയാണ് നദിർത്തെ. അപ്പോൾ നദിർത്തയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഒഴുകിയെത്തിയ മെസ്സേജും ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട റേഡിയോ മെക്ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും, അങ്ങനെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ഒരിക്കൽ കൂടി ടാറ്റാ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിംഗ് തടയാൻ റാഗിംഗ് വിരുദ്ധ ആപ്പും നിയമവും നടപ്പാക്കും. സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രിക്ട് ആപ്പ്, സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ആപ്പിലൂടെ കേരളത്തിലെ ഏതു കോളേജിലെയും കുട്ടികൾക്ക് സർക്കാരിന്റെ വിവിധ വകുപ്പുകളായി ബന്ധപ്പെടാം. നടപ്പാതയിലൂടെ നടക്കൽ മൌലിക അവകാശമാണെന്നും ഇതുറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. റോഡുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിർണയിച്ച നടപ്പാതയുണ്ടെന്ന് അധികൃതർ ഉറപ്പാക്കണം. വാഹനങ്ങളെക്കാൾ സഞ്ചാരാവകാശം കാൽനടക്കാർക്കാണ്. നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായി നഷ്ടപരിഹാരം തേടാമെന്നും ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതിൽ നിന്ന് ഭിന്നമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. നിയമലംഘനമുണ്ടായാൽ വേഗം പരിഹാരം കാണാൻ മുഴുവൻ സമയ സംവിധാനവും വേണം. ഇതിനായി നടക്കാനുള്ള മൌലികാവകാശവും ഫുട്പാത്തും എന്ന പേരിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സുപ്രീംകോടതി കക്ഷി ചേർത്തു. കേന്ദ്ര നഗരകാര്യ, ഗ്രാമവികസന, റോഡ് ഗതാഗത മന്ത്രാലയങ്ങളെയാണ് കക്ഷി ചേർത്തത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇടിവ് തുടരുന്നു. വെള്ളിയാഴ്ച പവന് 2,680 രൂപ ഇടിഞ്ഞ് 1,06,960 രൂപയിലെത്തി. ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപയുമായി. ഇതോടെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പവന് 4,160 രൂപയുടെ കുറവുണ്ടായി. കുടുംബശ്രീ ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള NRLM അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ തൃശൂർ ജില്ലയിലാണ് ഒരു ഒഴിവുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ മറ്റ് ജില്ലകളിൽ ഒഴിവ് വരുന്ന പക്ഷം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തും. ജൂലൈ 7 വരെ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 10 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം 2 വീതം, പാലക്കാട് 1 എന്നിങ്ങനെയാണ് ഷിഗല്ല രോഗബാധ. PM ഫൌണ്ടേഷൻ മികച്ച വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രൊഫസർ കെ ജലീൽ അവാർഡിന് കേരളത്തിലെ LP UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമഗ്ര വിദ്യാഭ്യാസം ബോധന നവീകരണത്തിലൂടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിച്ചിട്ടുള്ള നൂതന അധ്യാപന രീതികൾ, പ്രോജക്ട് അധിഷ്ഠിത പഠനം, സമ്മിശ്ര പഠനം, വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാര പരിശീലനം, കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക കഴിവുകൾ വികസിപ്പിക്കുന്ന സമീപന രീതികൾ എന്നിവ വിലയിരുത്തിയതാണ് അവാർഡ് നിശ്ചയിക്കുക. 1-ഉം 2-ഉം സ്ഥാനങ്ങൾക്ക് യഥാക്രമം 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ഫലകവും പ്രശംസാപത്രവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.pmfonline.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. MG സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ ബിരുദാനന്തര ബിരുദ BEd കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന്റെ ക്യാമ്പ് 1-ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mq.ac.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് വിവരങ്ങൾ പരിശോധിക്കാം. +1 2-ാം അലോട്ട്മെന്റ് ഞായറാഴ്ച വൈകിട്ട് പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10-ഉം ചൊവ്വാഴ്ച വൈകിട്ട് 5-ഉം ഇടയിൽ സ്കൂളിൽ ചേരാം. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ബുധനാഴ്ച പൂർത്തിയായി. സ്പോർട്സ് വാർത്തകൾ. ഇത്തവണ ലോകകപ്പിൽ 28 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ചുവപ്പ് കാർഡുകളുടെ എണ്ണം കുതിക്കുന്നു. ഇതുവരെ 6 കാർഡുകളാണ് റഫറിമാർക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. ഉദ്ഘാടന മത്സരത്തിൽ മാത്രം 3 കാർഡുകളാണ് ലഭിച്ചത്. ഇത്തവണ ചരിത്രം തിരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും. ആദ്യ കളിയിൽ വമ്പൻ ജയം നേടിയ ജർമ്മനി ലോക ഫുട്ബോളിൽ വീണ്ടും ഇറങ്ങുന്നു. ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റാണ് ഗ്രൂപ്പ് ഈ മത്സരത്തിൽ എതിരാളി. ഞായറാഴ്ച പുലർച്ചെ 1:30 മത്സരം. ഖത്തറിനായി കളിച്ചാൽ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ മലയാളി എന്ന റെക്കോർഡാണ് തഹസിൻ ജംഷിദിന് സ്വന്തമാക്കുക. എന്നാൽ ഇതുമാത്രമല്ല, മറ്റൊരു കേരള കണക്ഷൻ കൂടി ലോകകപ്പിന്റെ കളിക്കളത്തിലുണ്ട്. അത് ഹെയ്തിയുടെ ഡക്കൻസ് നാസോൺ വകയാകും. കേരള ബ്ലാസ്റ്റേഴ്സിനായി 2016-17 സീസണിൽ കളിച്ച താരമാണ് നാസോൺ. 7 കളിയിൽ നിന്ന് 2 ഗോളും നേടിയിരുന്നു. മറ്റൊരു ഹെയ്തി താരം കെർവൻസ് ബെൽഫോർട്ടായിരുന്നു മുന്നേറ്റത്തിൽ. നാസൻ

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. എല്ലാ ആഴ്ചയിലെയും പോലെ ഈ ആഴ്ചയും അതിമനോഹരമായ വളരെ പുരാതനമായ ഒരു രാഗവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ രാഗത്തിൽ അസംഖ്യം മലയാളം, തമിഴ്, ഹിന്ദി ഒക്കെ സിനിമാ ഗാനങ്ങൾ, അതും ആ ഗാനങ്ങളെല്ലാം തന്നെ വളരെ മികച്ച ഗാനങ്ങൾ ആണെന്ന് മാത്രമല്ല വളരെ പോപ്പുലറും വളരെ ഹിറ്റായ ഗാനങ്ങളാണ്. അതായത് ഏതാണ്ട് ഒരു നമ്മൾ പറയാറില്ലേ, പഴയ കാലം ഒരു 1970s മുതൽ ഈ അടുത്ത് പുറത്തിറങ്ങിയ ചിത്രത്തിൽ വരെയുള്ള ഗാനങ്ങളെല്ലാം തന്നെ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് എല്ലാം തന്നെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഗാനങ്ങളാണ്. നമുക്ക് രാഗം ഏതാണെന്ന് പറയുന്നതിന് മുൻപ് കൊഞ്ചും സിലങ്കൈ എന്ന പഴയ തമിഴ് ചിത്രത്തില് ജാനകിയമ്മ പാടിയ, ജാനകിയമ്മയോടൊപ്പം നാദസ്വരത്തിൽ അക്കമ്പനി ചെയ്ത് കരുകൊറിച്ചി അരുണാചലം എന്ന മഹാനായ സംഗീതജ്ഞന്റെ അക്കമ്പനിമെന്റോട് കൂടി ജാനകിയമ്മ പാടിയ ആ ഗാനം ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മളുടെ ഈ ആഴ്ചയിലെ രാഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം.

നമുക്ക് ഈ ആഴ്ച 22-ാമത്തെ മേളകർത്താ രാഗമായ ഘരഹരപ്രിയയുടെ ജന്യരാഗമായ ആഭേരി എന്ന മനോഹരമായ രാഗത്തെ പരിചയപ്പെടാം. ആഭേരി എന്ന രാഗത്തെ പറ്റി ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന പാട്ട് ശിംഗാരവേരണി ദേവ എന്ന ഗാനം തന്നെയാണെങ്കിലും പിന്നീട് ആഭേരിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സിനിമാ ഗാനങ്ങളുടെ ഒരു ലിസ്റ്റിനെ പറ്റി ആലോചിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് ഈ ലിസ്റ്റിൽ നിന്നും ഞാൻ എന്ത് ഒഴിവാക്കും എന്നാണ്. അത്രയ്ക്കും മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങളാണ് ഈ രാഗത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു പക്ഷേ ആ രാഗത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരിക്കാം അല്ലേ? പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ട രാഗങ്ങളിൽ ഏത് രാഗമാണ് മോശം, അങ്ങനെയും നമുക്ക് ചിന്തിക്കാം അല്ലേ? മുത്തുസ്വാമി ദീക്ഷിതർ ഈ രാഗത്തിനെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് ദേവഗാന്ധാരം എന്നാണ്. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് മ്യൂസിക് റെഫറൻസ് ഒക്കെ ചെയ്യുന്ന ബുക്കുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഭേരി രാഗത്തിന് റെഫർ ചെയ്തിരിക്കുന്നത് കർണാടക ദേവഗാന്ധാരി എന്ന ഒരു പേരിലും ആണ്. ഇനി ആഭേരി രാഗത്തിന്റെ സിഗ്നച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ത്യാഗരാജസ്വാമികളുടെ

ആ ഒരു കൃതിയാണ്. ശരിക്കും ആ രാഗത്തിന്റെ ഒരു സിഗ്നേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ ഒരു കൃതി അറിയാൻ പാടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. സംഗീതം പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കൃതിയാണ്. നമുക്ക് നമ്മളുടെ ചിത്രം എന്ന മൂവിയിലെ നഗുമോ എന്ന ഗാനം ഒന്ന് കേട്ടിട്ട് വന്നാലോ?

ആഭേരി ഒരു ഔടവ സമ്പൂർണ്ണ രാഗമാണ്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ മുഴുവൻ സ്വരങ്ങളും അല്ലെങ്കിൽ 7 സ്വരങ്ങളും ഉള്ള രാഗങ്ങളെയാണ് നമ്മൾ ഔടവ സമ്പൂർണ്ണ രാഗം എന്ന് വിളിക്കുന്നത്. അപ്പോ ആഭേരിയുടെ ആരോഹണ അവരോഹണ ക്രമം എങ്ങനെയാണെന്ന് നോക്കിയാൽ, സഗമ പനി ശരിക്കും ആരോഹണ അവരോഹണ ക്രമത്തിനെ നമ്മൾ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ആരോഹണം എന്ന് പറയുന്നത് ശുദ്ധധന്യാസിയുടെ ആരോഹണവും അവരോഹണം ഖരഹരപ്രിയയുടെ അവരോഹണവും അങ്ങനെയാണ്. ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ഈ ആരോഹണം കേൾക്കുമ്പോൾ ഇതിനെ ഈ രാഗത്തിനെ ശുദ്ധധന്യാസിയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് കാരണം ശുദ്ധധന്യാസിയുടെ ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത് സഗമ പനി എന്നുള്ളതാണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം. ഇനി ആഭേരിക്ക് മറ്റൊരു ആരോഹണ അവരോഹണ ക്രമം കൂടി പാടി കണ്ടിട്ടുണ്ട്. അത് സഗമ പനി അങ്ങനെയും പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ രാഗത്തിന്റെ ഒരു മുഴുവൻ ഭാവവും വരുന്നത് ശരിക്കും ആ രാഗത്തിന്റെ ഒരു സിഗ്നേച്ചറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം പാടിയ ആ ഒരു അവരോഹണ ക്രമത്തിലാണ്. അതാണ് ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം.

അതിമനോഹരമായ ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിലെ ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ ദാസാർ പാടിയ ഗാനമാണ്. വയലാർ രാമവർമ്മയാണ് ഗാനരചന. ആഭേരി രാഗത്തിൻ്റെ അതിമനോഹരമായ എന്താണ് ഉപയോഗം നമുക്ക് ഈ ഗാനത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം വരും.

ഹിന്ദുസ്ഥാനിയിൽ ആഭേരിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഭേരി രാഗത്തിനോട് വളരെയധികം സാമ്യമുള്ള രാഗം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഭീംപലാസ് എന്ന രാഗമാണ്. ഹിന്ദിയിൽ ധാരാളം സിനിമാ ഗാനങ്ങൾ നമുക്ക്, അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമാ ഗാനങ്ങളൊക്കെ നമുക്ക് ഈ രാഗത്തിൽ കാണാൻ സാധിക്കും. മോഹര എന്ന 1994 മൂവിയില്, അതില് രവീണ ടാൻഡൻ, സുനിൽ ഷെട്ടി, അക്ഷയ് കുമാർ ഒക്കെ തകർത്ത് അഭിനയിച്ച ചിത്രമാണ് അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനമാണ്. തൂ ചീസ് ബഡി ഹേ മസ്ത് മസ്ത്, തൂ ചീസ് ബഡി ഹേ മസ്ത്. ആ ഗാനം ഈ ഭീംപലാസ് അല്ലെങ്കിൽ ആഭേരിയുടെ ഒരു ട്രാക്കിൽ പോകുന്ന ഗാനമാണ്. സത്യം പറഞ്ഞാൽ ഈ മൊഹരയും തൂ ചീസ് ബഡി ഹേ എന്നുള്ള ഗാനത്തിനോടൊക്കെ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ എത്രയോ തവണ ഹിന്ദി ടീച്ചറിന്റെ അടിയിൽ നിന്നും 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒക്കെ രക്ഷിച്ച ഒരു പാട്ടാണ് ആ പാട്ട്. അത് ഞാനൊരു കവിത പോലെ, ടീച്ചർ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ഞാൻ പുറകിലത്തെ ബെഞ്ചിലും ടീച്ചർ ഏറ്റവും ഫ്രണ്ടിലുമാണ് നിൽക്കുന്നത്. അപ്പൊ ഈ കവിതയൊക്കെ നമ്മളെ ഹിന്ദിയിലെ കവിതകളൊക്കെ പഠിച്ചിട്ട് വരാൻ പറയുമ്പോൾ പഠിച്ചിട്ട് പോവില്ല. അപ്പൊ അവിടെ ക്ലാസ് ചെല്ലുമ്പോൾ ടീച്ചർ ഇത് പാടാൻ പറയുമ്പോൾ വെറുതെ നിന്നിട്ട് ഇങ്ങനെ തൂ ചീസ് ബഡി ഹേ മസ്ത് മസ്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗൗരവത്തിലങ്ങ് പറയും. ടീച്ചർ അവിടെ നിന്ന് തല കുലുക്കിയിട്ട് പറയും ഇരുന്നോളാൻ. അപ്പൊ അങ്ങനെ എന്നെ പലതവണ അടിയിൽ നിന്ന് രക്ഷിച്ച ഒരു ഗാനം കൂടിയാണ് ഈ ഗാനം. അതുകൊണ്ട് ആ ഗാനത്തോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഇനി ആഭേരി ഒരു സാർവകാലിക രാഗമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പാടാം. വീരരസം അതേപോലെ തന്നെ സന്തോഷം ഒക്കെ നമുക്ക് തരുന്ന രാഗമാണ് ആഭേരി. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കേട്ട കുറച്ച് പാട്ടുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ രാഗം നമുക്ക് തരുന്ന ഒരു ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഭാവം എന്താണ് എന്നുള്ളത്, അല്ലേ? വീരരസം എന്ന് പറഞ്ഞാൽ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ലൊരു എനർജി, വളരെ റിഫ്രഷിംഗ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും ഈ ഗാനം കേട്ട് കഴിയുമ്പോൾ. അതാണ് ഈ ഗാനത്തിന്റെ, ഈ രാഗത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ജീൻസ് എന്ന ചിത്രത്തിലെ AR റഹ്മാന്റെ എക്കാലത്തെയും ഹിറ്റ് എന്ന് പറയാവുന്ന മറ്റൊരു ഗാനമാണ്.

ആ ഗാനം ആഭേരി രാഗത്തിന്റെ വൺ ഓഫ് ദ സിഗ്നേച്ചർ പീസസ് ഫ്രം ദ മൂവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു ഗാനമാണ്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടാൽ

0: ஏஜென்சிஸ் திருவல்லா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேல் ஆயும் ரீட்டெயில் ஆயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ആഭേരി രാഗത്തിലെ മറ്റൊരു പ്രശസ്തമായ കൃതി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മൈസൂർ വാസുദേവാചാർ എഴുതിയ ഭജരേരെ മാനസ എന്ന മനോഹരമായ ഒരു കൃതിയാണ്. നമ്മൾ ഇത്രയും നേരം കേട്ട ആഭേരി രാഗത്തിന്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ ആ ഒരു എനർജിയോ ഒന്നുമല്ല നമുക്ക് ആ കൃതിയിൽ കാണാൻ സാധിക്കുക. ആ കൃതി ശരിക്കും നമ്മളെ വളരെ ശാന്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോമ്പോസിഷൻ ഉള്ള ഒരു കൃതിയാണ്. നമ്മൾ കേട്ട നഗമോ അല്ലെങ്കിൽ ഇപ്പടി പാടിനാരോ അങ്ങനെയൊക്കെ ഉള്ള കൃതികളിലൊക്കെ കാണുന്ന ആ ഒരു എനർജിയിലുപരി വളരെ ശാന്തമായി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ട്രാൻക്വൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൃതിയാണ്

അങ്ങനെയൊരു കൃതി. ഇനി മലയാളത്തിലെ നമുക്ക് ആഭേരി രാഗത്തിന്റെ ഒരു സിഗ്നേച്ചർ ഗാനമെന്നോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറുടെ സിഗ്നേച്ചർ ഗാനമെന്നോ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മളുടെ MS വിശ്വനാഥൻ സാറിന്റെ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ എന്ന ഗാനമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പസിഷനാണ് ആഭേരി രാഗത്തിലുള്ള, വളരെ മനോഹരമായ ഒരു കോമ്പസിഷനാണ്.

അതേപോലെ തന്നെ 1977 പുറത്തിറങ്ങിയ യത്തീം എന്ന മൂവിയിലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും യത്തീമുകൾ എന്ന ഒരു ഗാനമുണ്ട്. MS ബാബുരാജാണ് സംഗീത സംവിധാനം. ആ ഗാനവും ആഭേരി രാഗത്തിന്റെ, ഏതാണ്ട് ആഭേരി രാഗത്തിന്റെ തന്നെ ഒരു ട്രാക്കിൽ പോകുന്ന ഗാനമാണ്. പച്ചൈക്കിളി മുത്തുച്ചിറം എന്ന കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രം, അതിലെ ജ്യോതിക കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു മൂവിയാണ്. അതിലെ ഉനക്കുൾ നാനെ എന്ന ഒരു ഗാനം ഉണ്ട്. അത് ഞാൻ പറയാൻ കാരണം, അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ഹാരിസ് ജയരാജാണ്. ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആഭേരി രാഗത്തിലാണ്. അതിന്റെ ഓപ്പണിംഗ് ഒരു വയലിൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ആ ഒരു ഗാനത്തിന് ഹാരിസ് ജയരാജ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമാണത് കേൾക്കാൻ. ഞാനത് പറയാൻ കാരണം, 1995 എൽ ശങ്കർ എന്ന ഇന്ത്യയിലെ വിഖ്യാതനായിട്ടുള്ള വയലിനിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു ആൽബം അദ്ദേഹം പുറത്തിറക്കി. ആ ആൽബത്തിന്റെ പേര് രാഗ ആഭേരി എന്നാണ്. ആ ആൽബം ആ വർഷത്തെ ഗ്രാമി അവാർഡിന്റെ നോമിനേഷന് പോയിരുന്ന ഒരു, അതായത് ബെസ്റ്റ് വേൾഡ് മ്യൂസിക് ആൽബം കാറ്റഗറിയില് ഗ്രാമി നോമിനേഷൻ കിട്ടിയ ഒരു ആൽബം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോ ഈ ഗാനത്തിന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം. ആ ഒരു ആൽബത്തിന്റെ സ്നിപ്പറ്റ്സ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. വയലിൻ ആസ്വദിക്കുന്നവരാണെങ്കിൽ അത് പോയി തീർച്ചയായിട്ടും കേൾക്കണം. കാരണം നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ആണ് എൽ ശങ്കർ. അതേപോലെ തന്നെ നമുക്കറിയാം, ഗ്രാമി അവാർഡ് നോമിനേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ പച്ചൈക്കിളി മുത്തുച്ചിറം എന്ന ചിത്രത്തിലെ ഉനക്കുൾ നാനെ എന്ന ഗാനം കേട്ടിട്ട് വേഗം വരാം.

0: ശങ്കറിന്റെ ആഭേരി രാഗ അല്ലെങ്കിൽ രാഗ ആഭേരി എന്ന ആൽബത്തെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. ആ ആൽബത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ ആൽബത്തില് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നാല് കാലത്തിലുള്ള, അതായത് നമ്മളില് സംഗീതം പഠിച്ചവർക്കറിയാം, നമ്മൾ സാധാരണ പാടുന്നതോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നാല് കാലങ്ങളിലാണ്. ഏറ്റവും സ്ലോ ആയിട്ടുള്ള പേസിൽ തുടങ്ങി സ്പീഡിലേക്ക് എത്തുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ചിട്ടയായ ഒരു ക്രമം, അതിനെയാണ് നമ്മൾ നാല് കാലത്തിൽ, നാല് കാലത്തിലെങ്കിലും ഒരാൾ പാടാൻ പഠിച്ചിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സിൽ വരുമ്പോൾ അതൊക്കെ ആറ് കാലം ഏഴ് കാലം ഒക്കെ ആകാം. അഫ്ഗാനി പാകിസ്ഥാനി ഒക്കെ മ്യൂസിഷ്യൻസ് 12 കാലം 14 കാലം വരെയൊക്കെ വായിക്കുകയും പാടുകയും ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ചിലപ്പോഴെങ്കിലും ഈ ചില വേൾഡ് മ്യൂസിക് ഫോറംസിലൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ ഒരു കഴിവ് എന്തുമാത്രമാണ് എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ രാഗ ആഭേരി എന്ന ആൽബത്തില് അദ്ദേഹം ഒരു നാല് കാലത്തിലുള്ള രാഗം താനം പല്ലവി കമ്പോസ് ചെയ്ത് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അത് അക്കമ്പനി ചെയ്തിരിക്കുന്നത് സാക്കിർ ഹുസൈൻ, തബലയിലെ മാസ്റ്ററോ ആയിട്ടുള്ള സാക്കിർ ഹുസൈനും അതേപോലെ വിക്കു വിനായകറാം സാർ ആണ്, ഘടം വിദ്വാൻ വിക്കു വിനായകറാം സാറും, അവര് ആണ് അദ്ദേഹത്തെ ഈ രാഗം താനം പല്ലവിയില് അക്കമ്പനി ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനു മുൻപ് എപ്പോഴും പറഞ്ഞിരുന്നു, രാഗം താനം പല്ലവി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എപ്പോഴെങ്കിലും ഒരു നമ്മൾ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഗത്തെ പറ്റി സംസാരിക്കുമ്പോൾ പറയാമെന്ന് അല്ലേ. രാഗം താനം പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ആസ്പെക്ട്സ് ഓഫ് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് തന്നെ പറയാം. അതായത് ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ്, അവരുടെ കഴിവിനെ എത്രമാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ രാഗം താനം പല്ലവി അല്ലെങ്കിൽ RTP എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു കഴിവും അവരുടെ നോളജും ആ സംഗീതത്തിൽ അല്ലെങ്കിൽ ആ രാഗത്തിലൊക്കെയുള്ള അവരുടെ പാണ്ഡിത്യം ഒക്കെ നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു സദസ്സിന് മുൻപിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ രാഗം താനം പല്ലവിയിലൂടെയാണ്. അതിനകത്ത് രാഗം ആലാപനമുണ്ടാവും, അതായത് ആ രാഗം വിസ്തരിക്കുന്നുണ്ടാവും. താനം, ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, താനം നമ്മൾ നൊം തൊം തനം നൊം തനം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ താനം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യമില്ലാതെ ഈ ഒരു രീതിയിൽ ആ രാഗത്തിന്റെ ആലാപനം ക്രമീകരിക്കുന്നത്. അതേപോലെ തന്നെ നിരവൽ പാടുക എന്ന് പറയും. നിരവൽ പാടുക എന്ന് പറഞ്ഞാൽ ഒരു വരി ഈ പല്ലവിയിലെയോ അല്ലെങ്കിൽ ഈ ഒരു, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗാനത്തിന്റെ ആ ഒരു കൃതിയുടെ ഒരു ലൈൻ എടുത്തിട്ട്, ഒരു വരി എടുത്തിട്ട് അതിനെ പിന്നെ ഇംപ്രവൈസ് ചെയ്ത് പാടുക എന്ന് നമ്മൾ പറയാറില്ലേ പല രീതിയിൽ. എന്നാൽ ആ രാഗഭാവത്തിൽ നിന്ന് വിട്ടുപോകാതെ ആ ആ വരിയെ പല തവണയായിട്ട് ഇംപ്രവൈസ് ചെയ്ത് പാടുന്നതിനെയാണ് നമ്മൾ നിരവൽ പാടുക എന്ന് പറയുന്നത്. പിന്നെ കൽപ്പനാസ്വരം. കൽപ്പനാസ്വരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മ്യൂസിഷ്യന്റെ കഴിവിനെയാണ് ശരിക്കും കൽപ്പനാസ്വരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഔടവ രാഗങ്ങൾ അല്ലെങ്കിൽ ഔടവ സമ്പൂർണ രാഗങ്ങൾ, ഈ പറയുന്ന 5 സ്വരങ്ങളെ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, ആ ഒരു രാഗഭാവം മാറാതെ ആ സ്വരങ്ങളിലൂടെ നമ്മൾ ഈ രാഗത്തിനെ ഡിപിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൽപ്പനാസ്വരം അല്ലെങ്കിൽ മനോധർമ്മസ്വരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ രാഗം താനം പല്ലവി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു രാഗം താനം പല്ലവിയാണ് രാഗ ആഭേരി എന്ന ആൽബത്തില് എൽ ശങ്കർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അയാൾ കഥ എഴുതുകയാണ് എന്ന മോഹൻലാൽ ചിത്രത്തിലെ മാനി എന്ന ഗാനം, അത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല അല്ലേ. ആ ഒരു മാനി എന്നുള്ള ആ ഒരു ഒറ്റ വിളിയിൽ നമ്മളുടെ എല്ലാം ഹൃദയം കവർന്നവരാണ് ദാസേട്ടനും ലാലേട്ടനും രണ്ടുപേരും ഒരേപോലെ. ആ ഗാനവും ആഭേരി രാഗത്തിന്റെ ഒരു ട്രാക്കിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടിട്ട് വരാം.
1: ರಿಗಿರಿ ರಿಗಿರಿ ರಿಗಿರಿ ರಿಗಿರಿ ಧರಿ ನಿಧ ಬನಿ ಮಬ ಗಮ ಬನಿ ಜಗಮ ಮಮಗಿರಿ ಮಗರಿ ಧರಿ ಧರಿ ಧ ಸಾ ನಿಧ ಬನಿ ದಬ ಮದ ಬಮ ಗ ಬಮಗಿರಿ ಮಗರಿ ಸ ಜಗಮ ಗಮ ಗಮ ಬನಿ ಬನಿ ಸ

0: ഇനിയും ധാരാളം ഗാനങ്ങൾ നമുക്ക് ആഭേരി രാഗത്തിൽ ലഭ്യമാണ്. ഇനപ്രാവുകൾ എന്ന ചിത്രത്തിലെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടിവിടെ എന്ന മനോഹരമായ ഗാനം ആഭേരി രാഗത്തിലാണ്. അതേപോലെ തന്നെ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്ന ഗാനം,
1: നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ,
0: മനോഹരമായ ഗാനമാണ് അല്ലേ. അതേപോലെ തന്നെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ പാതിര പുള്ളുണർന്നു പരൽമുല്ല കാടുണർന്നു എന്ന അതിമനോഹരമായ റൊമാൻറ്റിക് ഗാനം ആഭേരി രാഗത്തിന്റെ ഒരു ട്രാക്കിൽ പോകുന്നതാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമേള സീനിൽ പാടുന്ന ഒരു പാട്ട്,
1: ഹൃദയവനീലേ
0: എന്നൊരു ഗാനം, ആ ഗാനം ആഭേരി രാഗത്തിലുള്ളതാണ്. അതേപോലെ തന്നെ വെങ്കലം എന്ന ചിത്രത്തിലെ

ആ ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കള്ളിപ്പൂങ്കുയിലേ എന്ന ഗാനം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ജയറാം ചിത്രത്തിലെ ആവണി പൊന്നൂഞ്ഞാൽ ആടിക്കാം എന്ന ഗാനം, അതേപോലെ തന്നെ

എന്ന ഗാനം. ഇനി ഒരു കാലത്ത് കേരളക്കര മുഴുവൻ പാടി നടന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാളികളെയൊക്കെ പ്രകമ്പനം കൊള്ളിച്ച, നമുക്ക് മലയാളികൾ ആദ്യമായിട്ട് ഒരു പക്ഷേ നമ്മളുടെ മലയാളത്തിലെ ഒരു പോപ്പ് സോങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ, ജാസി ഗിഫ്റ്റിന്റെ മനോഹരമായ കോമ്പോസിഷനും മനോഹരമായ ആലാപനവുമാണ് ആ ഗാനവും. ഏതാണ്ട് ഒരു ആഭേരിയുടെ ട്രാക്കിൽ പോകുന്ന ഗാനമാണ്.

നമുക്ക് പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം എന്ന ചിത്ര ചേച്ചി പാടിയ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ആഭേരിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. രാഗലയം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും എന്നോട് പലരും അടുത്ത രാഗം ഏതാണ്, അതേപോലെ തന്നെ മറ്റ് പല രാഗങ്ങളെ പറ്റിയും അല്ലെ മറ്റ് പല ഗാനങ്ങളെ പറ്റിയുമൊക്കെ സംശയങ്ങളൊക്കെ മെസ്സേജായിട്ടൊക്കെ എഴുതി ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നു എന്നറിയുന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം, അതാണ് നമ്മളുടെ ഊർജം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഇനിയും ഭാവിയിലും ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. ടിൽ ദെൻ, യു സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക്ഫസ് 90.4. ദിസ് ഇസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
3: 9 o'clock. ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
4: ഓം ശാന്തി. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു ഭാഗത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നവർ മറുഭാഗത്ത് സുഖവും ശാന്തിയും സന്തോഷമെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമുള്ള കടമ നമുക്കുണ്ട്. ദുരിതത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന ഒരാൾക്ക് താങ്ങും തണലുമായി ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യവുമില്ല. ഒരാൾക്ക് തൻ്റെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനും അവരുടെ ഹൃദയത്തെ സ്പർശിക്കാനും സാധിച്ചാൽ ആ വ്യക്തി എത്ര മഹാനാണ്. ത്യാഗത്തോടെയുള്ള സേവനം, അത് മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നു. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടുമെല്ലാം നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും. അതിനായി ആദ്യമായി വേണ്ടത് ഒരു നല്ല മനസ്സാണ്. സന്മനസ്സോടെയുള്ള സേവനം മഹാപുണ്യമാണ്. ദുഃഖത്തിലും അശാന്തിയിലും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു കൊടുക്കുന്ന സേവന യോഗ്യർക്ക് അനേകം പേരുടെ ആശീർവാദം ലഭിക്കും. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ദയാഹൃദയരായിരിക്കുക, നിസ്വാർത്ഥമായിരിക്കുക, ഇതെല്ലാം സന്മനസ്സിൻ്റെ ലക്ഷണങ്ങളാണ്. ലോകത്തിലുള്ള ഏതൊന്നും മറ്റുള്ളവയിൽ ആശ്രിതമോ ബന്ധപ്പെട്ടോ ഇരിക്കുന്നു. ഒരു നദിയിലേക്ക് ഒരു കല്ലെടുത്തെറിയുമ്പോൾ അത് അനേക ഓളങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്നു. അതേപോലെ ഒരാൾ ചെയ്യുന്ന നന്മയുടെ അലകൾ ഒരാളിലേക്കല്ല, അയാളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുപോലെയാണ് തിന്മയുടെ കാര്യവും. ഒരാളോട് ചെയ്യുന്ന തിന്മയും ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അനേകരിലേക്ക് അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അതിനാൽ നമ്മൾ ഒരാളോട് ചെയ്യുന്ന നന്മയോ തിന്മയോ വാസ്തവത്തിൽ ഒരാളോടല്ല, അനേകരോടാണ് ചെയ്യുന്നത്. ലോകം ഒരു കുടുംബമാണെന്നും സഹജീവികളെ സഹായിക്കുന്നത് നമ്മുടെ കടമയാണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും അന്യർക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അമൃതം പകർന്നു നൽകും. ഓം ശാന്തി.
3: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: സീറോ ഡെലിവറി, സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: മാക്ഫാസ്റ്റ്, Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MacFast College ile vivitha courses-ilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum mikacha placement-odu koodiyum മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

കൊച്ചി. സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള 10th ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ

0: സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9944 1.
1: സീറോ ഡെലിവറി.
2: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447992491.
2: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ
3: ഭൂമിയിൽ ഇടിക്കാനുള്ള

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. അങ്ങനെ നമ്മൾ ലോകത്തിൽ നടക്കുന്ന പല കൗതുകപരമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വണ്ടർ വേൾഡിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വണ്ടർ വേൾഡിൽ ആദ്യം ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ജീവികളിൽ ഒന്നാണ് എന്താണ്, പാമ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ തന്നെ പലരുടെയും ഉറക്കം പോകും. എന്നാൽ വീടിനുള്ളിൽ സ്വതന്ത്രമായി പാമ്പുകളെ കയറിയിറങ്ങാൻ അനുവദിക്കുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഷെത്ഫാൽ ഗ്രാമത്തിലെ വീടുകളിലാണ് ഞാൻ ഈ പറഞ്ഞ പാമ്പുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത്. ആദരണീയരായ അതിഥികളായാണ് ഓരോ ഗ്രാമവാസികളും ഈ പാമ്പുകളെ സ്വീകരിക്കുന്നതും. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ. വിശ്വാസങ്ങൾക്കും സർപ്പാരാധനയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെത്ഫാൽ നിവാസികളുടേത്. എല്ലാ വീടുകളിലും മൂർഖൻ പാമ്പുകൾക്ക് വിശ്രമിക്കാനായി ഒരിടം തന്നെ ഗ്രാമവാസികൾ ഒരുക്കാറുണ്ട്. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഓടിച്ചുവിടാനായിട്ട് നോക്കും. ഈ സ്ഥലത്തെ ദേവസ്ഥാനമായിട്ടാണ് ഗ്രാമവാസികൾ കണക്കാക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ടൊക്കെ വീട് വെക്കുന്നവർ ഈ ഇടം പണിതിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാമത്തിലെ സ്കൂളുകളിലേക്കും പാമ്പുകൾ എത്താറുണ്ട്. കുട്ടികൾക്ക് പോലും അവയെ ഭയമില്ല എന്നുള്ളതാണ് ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം. ഏകദേശം 2700 പേരാണ് അവിടെ താമസിക്കുന്നത്. ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും പാമ്പുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വരണ്ട സമതല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയധികം പാമ്പുകൾ ഉള്ളതും. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വരെയും ഗ്രാമവാസികളിൽ ഒരാൾക്ക് പോലും പാമ്പ് കടി ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. നാഗപഞ്ചമി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമവാസികൾ പാമ്പുകൾക്ക് പഴങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ നൽകി പൂജിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആഘോഷം വരിക. മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള ഈ അപൂർവ ചങ്ങാത്തം കാണുന്നതിനായി ആ ജില്ലയ്ക്ക് പുറത്തുനിന്നു പോലും ഒരുപാട് പേർ അവിടേക്ക് എത്താറുണ്ട്. സമീപകാലങ്ങളിൽ ആത്മീയതയ്ക്കും സംസ്കാരത്തിനും ഊന്നൽ നൽകി വളർന്നു വരുന്ന ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമായിട്ടും ഷെത്ഫാൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും പാമ്പുകളോട് ചങ്ങാത്തം കൂടുന്ന ഇന്ത്യൻ ഗ്രാമമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: പ്രകൃതി ദുരന്തങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ വേഗത്തിൽ മൃഗങ്ങൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ചില മൃഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് മൃഗങ്ങളും പക്ഷികളും ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അത്തരത്തിലെ ദുരന്തങ്ങൾ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന ചില മൃഗങ്ങളെ ഞാനൊന്ന് പറഞ്ഞുതരട്ടെ. ആനകളാണ് അതിൽ ഒന്നാമത്. ആനകൾക്ക് തുമ്പിക്കൈയിലൂടെയും കാലുകളിലൂടെയും സബ്സോണിക് ഇൻഫ്രാ സൗണ്ട്, ഭൂകമ്പ വൈബ്രേഷൻസ് ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് 100 മൈലിലധികം അകലെ നിന്ന് സുനാമിയോ ഇടിമിന്നലോ ഒക്കെ വരുന്നത് കേൾക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 2004 ഇന്ത്യൻ സമുദ്രത്തിൽ സുനാമി ആഞ്ഞടിക്കുന്നതിന് മുൻപ് ഒരുപാട് ആനകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയതായും റിപ്പോർട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നായകൾ. നമുക്കറിയാം മനുഷ്യനേക്കാള് 100,000 മടങ്ങ് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് നായകൾക്കുണ്ട്. ഭയത്തിന്റെയും രോഗത്തിന്റെയും സെന്റ് തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ തന്നെ ഭൂകമ്പം വരുന്നത് മനുഷ്യന് മുൻപ് ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതിനാലാണ് ഭൂകമ്പത്തിന് മുൻപ് നായ്ക്കൾ കുരയ്ക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അത് നമ്മുടെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വരാൻ പോകുന്നു അല്ലെങ്കിൽ ജലസമ്മർദ്ദത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒന്നാണ് സ്രാവ് എന്ന് പറയുന്നത്. 1975 ചൈനീസ് നഗരമായ ഹൈചെങ്ങിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഈ ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് മുന്നിൽ ഇവിടെ 100 കണക്കിന് പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നായയും അല്ലെങ്കിൽ സ്രാവും ആനയും പോലെ തന്നെ പാമ്പുകളും ഭൂകമ്പത്തെ മുൻകൂട്ടി അറിയുന്നു എന്നുള്ളതാണ്. അതുപോലെ എലികൾക്കും അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഈ കപ്പലുകളൊക്കെ മുങ്ങുന്നതിന് മുൻപ് എലികൾ അത് ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും മനുഷ്യർക്ക് മുൻപേ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ തന്നെയാണ്.

0: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
6: അങ്ങനെ വണ്ടർ വേൾഡിൽ അത്ഭുതകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആരും കാണാത്ത കാഴ്ച കണ്ടവരെ കുറിച്ചാണ്. അതായത് മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മടങ്ങിയ ആർട്ടെമിസ് 2 ദൗത്യം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. April 6 ചന്ദ്രന്റെ അങ്ങേപുരം സന്ദർശിച്ച 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളും 10 ദിവസത്തെ ഐതിഹാസിക യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ തിരിച്ചുവരവായിരുന്നു. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലാണ് ഓറിയൻ ക്യാപ്സൂൾ പതിച്ചത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവർ സുരക്ഷിതരാണെന്നും നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, യാത്രക്കിടെ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടിയുള്ള 7 മണിക്കൂർ നീണ്ട യാത്രക്കിടെ അവര് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്തൊക്കെയാണെന്ന് പറയട്ടെ. അതിന് മുൻപായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അങ്ങനെ ആർട്ടെമിസ് സംഘം കണ്ട അത്ഭുത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവ സൂര്യഗ്രഹണം. ബഹിരാകാശത്ത് വെച്ച് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന അത്യപൂർവ ദൃശ്യം അവർ ക്യാമറയിൽ പകർത്തി. സൂര്യന്റെ കൊറോണ ദൃശ്യമാകുന്ന ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഉൽക്കാപതനങ്ങൾ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് 6 തവണ ഉൽക്കകൾ പതിക്കുമ്പോഴുണ്ടായ പ്രകാശങ്ങൾ സംഘം നേരിട്ട് നിരീക്ഷിച്ചു. ഭൂമിയുടെ ഉദയവും അസ്തമയവും, ചന്ദ്രന്റെ ചക്രവാളത്തിൽ ഭൂമി ഉയരുന്നതും താഴുന്നതുമായ മനോഹരമായ ദൃശ്യങ്ങളും അവർ പകർത്തി. പിന്നെ ചന്ദ്രനിലെ പുരാതന ലാവാ പ്രവാഹങ്ങൾ, വൻകുഴികൾ, ഉപരിതലത്തിലെ വിള്ളലുകൾ എന്നിവയെക്കുറിച്ചുള്ള 1000 കണക്കിന് ചിത്രങ്ങളാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇനിയിപ്പോ അടുത്തൊരു ലക്ഷ്യം കൂടിയുണ്ട്, 2028 ചാന്ദ്രവാസം. ആർട്ടെമിസ് 2 വിജയകരമായതോടെ നാസയുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ 2028 രണ്ട് ദൌത്യങ്ങളുണ്ട്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കാനുള്ള 2 സുപ്രധാന ദൌത്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ സ്ഥിരം താവളം, അതായത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കുക എന്നതാണ് നാസയുടെ അന്തിമ ലക്ഷ്യം. നമ്മുടെ 4 ബഹിരാകാശ സഞ്ചാരികൾ മനുഷ്യരാശിയെ ചന്ദ്രന് ചുറ്റുമുള്ള അതിശയകരമായ ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോയി. അവർ കൊണ്ടുവന്ന ചിത്രങ്ങളും വിവരങ്ങളും ഇനി വരുന്ന തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരങ്ങൾ കീഴടക്കുന്നതിനും ഈ ദൌത്യത്തിന്റെ വിജയം അടിത്തറയിടുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വലിയ വലിയ ചരിത്ര സംഭവങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കട്ടെ അല്ലേ. ഇതുപോലെയുള്ള വാർത്തകളാണ് വണ്ടർ വേൾഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യപരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. അധ്വാനിക്കാനുള്ള മനസ്സ്, ആത്മവിശ്വാസം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാർക്കും കോടീശ്വരനാകാമെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ദരിയാബൻ രജപുത് എന്നാണ്. നമ്മളുടെ ഇവിടെയല്ല, ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലെ ആ വനിത ഇന്ന് അറിയപ്പെടുന്നത് ക്ഷീരറാണി എന്നാണ്. കഠിനാധ്വാനിയായ വീട്ടമ്മയിൽ നിന്ന് ഗ്രാമീണ ഇന്ത്യയിലെ വനിതാ സംരംഭകത്വത്തിന്റെ പ്രതീകമായി അവർ മാറിയത് സ്വയം സംശയിക്കാതിരുന്നതൊന്നുകൊണ്ട് മാത്രമാണ്. ഒരു സ്ത്രീ ഹൃദയം കൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും ആവില്ല എന്നാണ് ജീവിതം കൊണ്ട് ദര്യാബൻ കാട്ടിത്തന്നത്. കന്നുകാലികളെ പരിചരിച്ച ഒരു പാവം വീട്ടമ്മയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ക്ഷീര ബിസിനസ് നടത്തുന്ന ഒരു സംരംഭകയാണ് ഇന്ന്.

അവര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ബനാസ് ഡയറിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവര് പ്രതിദിനം 1000 ലിറ്ററോളം പാൽ വിതരണം ചെയ്യുന്നു. 300-ലധികം കന്നുകാലികളുള്ള അവരുടെ ക്ഷീര സംരംഭം ഇന്ന് പ്രതിവർഷം 1.85 കോടി രൂപ വരുമാനം നേടുന്ന വലിയൊരു ബിസിനസ്സായി വളർന്നു കഴിഞ്ഞു. ശരിക്കും ഇവരുടെ ഈ ഒരു വിജയം ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമീണ സ്ത്രീകൾക്ക് വലിയ പ്രചോദനമാണ് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. ഈ വീട് വിട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. അങ്ങനെയുള്ള സ്ത്രീകളില് ചിലര് പശുവിനെ വളർത്തിയും അതിന്റെ പാല് വിറ്റുമാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ 18 വയസ്സിൽ വിവാഹിതയായി ഭർത്തൃവീട്ടിലെത്തിയ ദരിയാബൻ വീട്ടിലുള്ള പശുക്കളെ നോക്കിയും പാൽ കറന്ന് പ്രാദേശികമായിട്ട് വിറ്റുമൊക്കെയാണ് ആദ്യകാലത്തൊക്കെ വരുമാനം കണ്ടെത്തിയിരുന്നത്. കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരു എളിയ ശ്രമമായി തുടങ്ങിയ കാര്യം ഇന്ന് കോടികളുടെ വരുമാനമുള്ള ഒരു ബിസിനസ്സായി വളർന്ന് പന്തലിച്ചു. മികച്ച അവസരവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കൃത്യമായ പിന്തുണയും ലഭിച്ചാൽ ഗ്രാമീണ സ്ത്രീകൾക്കും വൻകിട സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് ദരിയാബൻ ജീവിതാനുഭവം കൊണ്ട് കാട്ടിത്തന്നു. ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ചയായിരുന്നു ദരിയാബന്റേത്. പെട്ടെന്നല്ല, മൃഗസംരക്ഷണത്തിന്റെ അടിസ്ഥാന രീതികൾക്ക് അപ്പുറത്തേക്ക് വളരണമെന്ന് ചിന്തിച്ച അവർ ആദ്യം ചെയ്തത് കന്നുകാലികളെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ്. പാലുൽപാദനം കൂട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ക്ഷീര വ്യവസായത്തെ വ്യവസ്ഥാപിതമായി വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ ഒരു തീരുമാനമാണ് ഒടുവിൽ അവരുടെയും പ്രദേശത്തുള്ള 1 ഡസനിലധികം ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ചത്. ഇന്ന് ദരിയാബന്നിന്റെ ഫാമിലി ഏകദേശം 200 എരുമകളും 100 പശുക്കളും ഉൾപ്പെടെ ആകെ 300 മൃഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഫാം കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറുകിട വ്യവസായം നടത്തുന്നതിന്റെ അത്രയും അധ്വാനം തന്നെ ആവശ്യമാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി അവർ 14 തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കും ജോലി ആയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കൽ, മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പാലുൽപാദനം എന്നിവ ഉൾപ്പെടെ ഫാമിന്റെ ഓരോ വശങ്ങളെപ്പറ്റിയും കൃത്യമായി പഠിച്ച് അതിന് യോജിച്ച ആളുകളെ ജോലിക്കായി നിയമിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഈ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പുലർച്ചെ 3:30 ആരംഭിക്കും. പാൽ ശേഖരണത്തിനും ഫാമിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും ശേഷം അവരുടെ ഡയറിയിൽ നിന്ന് ദിവസവും 1000 ലിറ്ററോളം പാൽ ബനാസ് ഡയറിക്ക് നൽകും. ഇങ്ങനെ സ്ഥിരതയുള്ള വിതരണത്തിലൂടെ പ്രതിമാസം ഏകദേശം 20 ലക്ഷം രൂപയാണ് മൊത്തം വരുമാനമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദരിയാബന്നിന്റെ ഡയറി മോഡൽ അയൽ പ്രദേശങ്ങളിലെല്ലാം വലിയ ചർച്ചാ വിഷയവുമാണ്. സാമ്പത്തിക വർഷത്തെ രേഖകൾ പ്രകാരം അവരുടെ വാർഷിക വരുമാനം 1.85 കോടി രൂപയിലെത്തി. ശരിക്കും ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുള്ള വനിതാ സംരംഭകയെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമായിട്ടുള്ള ഒരു നേട്ടമാണല്ലേ. കന്നുകാലികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് മാത്രമല്ല, ഫലപ്രദമായിട്ടുള്ള മാനേജ്മെന്റ്, കൃത്യമായ ഉൽപാദനം, ക്ഷീര സഹകരണ ശൃംഖലയുമായുള്ള ശക്തമായ ബന്ധം, ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് ഈ വിജയം കൈവരിക്കാനായത്. ദരിയാബന്നിന്റെ വിജയത്തിൽ ബനാസ് ഡെയറി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 10 ലക്ഷക്കണക്കിന് പാൽ ഉൽപാദകരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ ശൃംഖലകളിൽ ഒന്നാണിത്. ബനാസ് ഡെയറിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏകദേശം 472,000 പാൽ ഉൽപാദകരിൽ 168,000 പേരും സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിനുള്ള മികച്ചൊരു വേദിയായി ക്ഷീരമേഖല മാറുന്നു എന്നതിന്റെ തെളിവാണിത്. അപ്പൊ എന്തായാലും നമ്മളുടെ ദരിയാബന്നെ പോലെ പൂർണ്ണമായിട്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് നിശ്ചയദാർഢ്യത്തിലൂടെയും സംരംഭക മികവിലൂടെയും വലിയ നേട്ടമാണ് ദരിയാബൻ കൈവരിച്ചത്. പരിമിതമായ സാഹചര്യങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന 10,000-ക്കണക്കിന് സ്ത്രീകൾക്ക് ഇന്നവർ ഒരു വലിയ പ്രചോദനമാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് നാട് വിട്ട് അല്ലെങ്കിൽ പുറത്തുപോയി ജോലി ചെയ്യാനുള്ള അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം അതിന് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള അവസരം ഇല്ലായിരിക്കും. പക്ഷേ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചില സംരംഭമൊക്കെ തുടങ്ങി അതിൽ വിജയിക്കുക, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ പശുക്കളെ വാങ്ങി എന്തെങ്കിലും ചെയ്തതല്ല, കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് ദരിയാബൻ പോയത്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഓരോ തരത്തില് നമ്മളുടെ കഴിവിനനുസരിച്ച് വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ദരിയാബനെ പോലുള്ള ആളുകൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

കമ്മിറ്റിയുടെ ശിപാർശകൾ അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ

0: പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു.

അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയിൽ

0: നിഷ്പ്രയാ മറികടന്ന് രണ്ടാം ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ രണ്ട് ഗോളുകൾക്കാണ് യു എസ് എ എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 40,000 പി എം കിസാൻ

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമു

സംഭവവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാത്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവരുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ അടിസ്ഥാന സൌകര്യം

0: നീറ്റ് യു ജി പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 200,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

പോയിരിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov

0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം. നിലവിൽ $8.4 ബില്യൺ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ $40 മുതൽ $45 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോക

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 1 o'clock.
0: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9491.

ബ്രേക്ക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ ബി കോം, ബി സി എ, ബി എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ ബി എസ് സി സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KFC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കാൽക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മധുര ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമുക്കേറെ പ്രിയം തോന്നുന്ന, നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മലയാള ഗാനങ്ങളുണ്ടല്ലേ. ചിത്ര ചേച്ചിയുടേതാവട്ടെ, ദാസേട്ടൻ്റെതാവട്ടെ, അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് ഗായികന്മാരും ഗായകന്മാരും ഒക്കെ നമ്മുടെ മനസ്സിലുമുണ്ട്. ഇന്ന് അങ്ങനെ ഒരാളെ, അതായത് ഈ ഒരു കാലത്തും ഒരു കിളിനാദം പോലെ നമ്മുടെയൊക്കെ കാതുകളിൽ പാട്ടുകളായി ഒഴുകിയെത്തുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉടമ, സുജാത ചേച്ചി. സുജാത മോഹൻ എന്ന ഗായികയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്ന് മധുര ഗീതങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.

നമുക്കറിയാം, ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടല്ലേ ആ ചെറിയ പ്രായത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന ഫോട്ടോ, അതുപോലെ തന്നെ ദാസേട്ടനോടൊപ്പം നിന്ന് പാടുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തിൽ താല്പര്യം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് സുജാത മോഹൻ. കർണാടക സംഗീതത്തിൽ ശക്തമായ അടിത്തറയുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്ലേബാക്ക് സിംഗിങ്ങിൽ പ്രവേശിച്ചു. ഈ ക്ലാസിക്കൽ ബേസ് ആണ് സുജാത മോഹൻ എന്ന ഗായികയുടെ എല്ലാ പാട്ടുകളുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത്.

1970s തന്നെ സിനിമാ ഗാനങ്ങളില് പാടിത്തുടങ്ങി. ആദ്യം ചെറിയ അവസരങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് വലിയ സംഗീത സംവിധായകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സുജാത മോഹൻ എന്ന ഗായികയ്ക്ക് വളരെ വേഗം തന്നെ കഴിഞ്ഞു. എം എസ് വിശ്വനാഥൻ പോലുള്ള ലെജൻഡ്സിന്റെ കൂടെ പാടിയത് ആ ഗായികയുടെ കരിയർ ബൂസ്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ അടുത്ത മനോഹരമായിട്ടുള്ള ഒരു ഗാനം.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക്. നമുക്കറിയാവില്ലേ, സുജാത മോഹന്റെ അല്ലെങ്കിൽ നമ്മുടെ സുജാത ചേച്ചിയുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് റൊമാൻറ്റിക് സോങ്സിൽ വളരെ അധികം നമുക്ക് ഫീല് ചെയ്യുന്ന രീതിയിലാണ് പാടി തന്നിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് ഒരു കാം ഫീലൊക്കെ തരുന്ന ശബ്ദം തന്നെയാണ് അല്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എന്നും ഒരു ഒരു ഇപ്പോഴും ഒരു കിളിനാദം എന്നൊക്കെ പറയുന്നത് സുജാത ചേച്ചിയുടെ പാട്ടുകളിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്.

ഇനി മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, ഭയങ്കര ഫീലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ പാട്ടുകൾ. അതുപോലെ തന്നെ ഒരു സങ്കടമാണെങ്കിലും ഇനി ഒരു പ്രണയമാണെങ്കിലും അതല്ലാതെ ഒരു ഡിവോഷൻ അങ്ങനെ എന്താണെങ്കിലും ആ ഒരു വോയിസ് മോഡുലേഷൻ കൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സുജാത മോഹൻ എന്ന ഗായികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.

മലയാള സിനിമയിൽ നോക്കിയാൽ ഒരുപാട് ഒട്ടനവധി ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇളയരാജ, ജോൺസൺ മാഷ് പോലുള്ള സംഗീതജ്ഞരുടെ കൂടെ ചേർന്ന് അൺഫോർഗറ്റബിൾ ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി സുജാത ചേച്ചി നൽകിയിരിക്കുന്നത് അല്ലെ. എത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ സുജാത എന്ന ഗായികയുടെ ഏത് ഗാനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് അല്ലെ, ഏത് ഗാനം പറയും എന്നുള്ളത്. നമ്മളൊക്കെ പറയുന്നത് ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടമാണ്, എന്നാലും ചില ഗാനങ്ങൾ, ഈ എത്രയോ ജന്മമായി എന്നുള്ള ഗാനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതിഷ്ടമല്ലാത്തവര് തന്നെ കുറവാണ്. വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ പിറന്ന ആ മനോഹരമായ ഗാനമുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ സുജാത ചേച്ചിയുടെ ആ ശബ്ദത്തിലൂടെ അങ്ങോട്ട് ആ ഒരു ജീവൻ വരുമ്പോൾ എന്താ അറിയില്ല, നമുക്ക് ഒരു മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു ഫീലാണ്.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം. ഇനി മലയാളം മാത്രമല്ല, തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, അങ്ങനെ പല ഭാഷകളിലും സുജാത പാടിയിട്ടുണ്ട്. ഇനി ആ ഹിന്ദി ഒരു സോങ് എടുത്താൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതുണ്ട്, ഏ അജ്നബി എന്ന് തുടങ്ങുന്ന ഗാനമുണ്ടല്ലോ നമ്മുടെ ദിൽസയ്ക്കകത്ത്, ഏ അജ്നബി, അതിന്റെ തുടക്കമുണ്ടല്ലോ, ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണത്. അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഫീലിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്, ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ പോലും. അപ്പോ അത്രത്തോളമാണ് സുജാത എന്ന് പറയുന്ന ഗായിക നമ്മളിലേക്ക് ഓരോ ഗാനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ, അതുപോലെ എസ് പി ബാലസുബ്രഹ്മണ്യൻ, അതുപോലെ ജയചന്ദ്രൻ, ഇവരോടൊപ്പം പാടിയ ഡുവറ്റ് സോങ്സ് ഒക്കെ വളരെയും പോപ്പുലർ ആണല്ലേ. ഇനി അവരുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്ന വിധം വളരെ സ്മൂത്ത് ആയിട്ടാണ് സുജാത ചേച്ചി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി, ഇപ്പൊ തന്നെ നമ്മുടെ ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ കൂടെ എത്ര ഗാനങ്ങളാണല്ലേ പാടിയിരിക്കുന്നത്. അപ്പോൾ കേൾക്കാം മധുര ഗീതങ്ങളിലൂടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

പ്ലേ ബാക്ക് സിംഗിങ് എന്ന ലോകത്തേക്ക് വരുന്നത്. അതും 8 വയസ്സിലാണ് കേട്ടോ. 8 വയസ്സിലാണ് കലാഭവനിൽ ചേർന്ന് സജീവ സംഗീത യാത്ര തന്നെ ആരംഭിക്കുന്നത്. 12 വയസ്സിൽ സിനിമ പിന്നണി ഗാന ലോകത്തെത്തി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി നമ്മൾ പറഞ്ഞു. അങ്ങനെ സുജാതയുടെ സ്വരമാധുര്യത്തിൽ പിറന്ന പാട്ടുകൾക്ക് ഭാഷാഭേദമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2000-ലധികം സ്റ്റേജുകളിൽ ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം പാടിയിട്ടുണ്ട് എന്നതും സംഗീത ലോകത്തെ സുജാതയുടെ വലിയ

സ്വരമാധുരി കൊണ്ടും ആലാപനത്തിലെ സ്വാഭാവികത കൊണ്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ പ്രിയപ്പെട്ട ശബ്ദമാണ് സുജാതയുടേത്. ഇനി പാട്ടുകൾ കൊണ്ടും പുരസ്കാര നേട്ടങ്ങൾ കൊണ്ടും അഭിമാനമായി മാറിയ മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി കൂടിയാണ് സുജാത മോഹൻ. ഇനി പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും കൊഞ്ചലായാലും കുസൃതി ആയാലും ഒക്കെ ആ സുജാതയുടെ സ്വരഭംഗി പ്രേക്ഷക ഹൃദയങ്ങളെ മെല്ലെ മെല്ലെ വന്ന് തൊട്ടിട്ടുണ്ട് അല്ലെ. പലപ്പോഴുമായിട്ട് മമ്മൂട്ടി ചിത്രം അഴകിയ രാവണനിലെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന ഗാനമല്ലേ, അതൊന്ന് മൂളി നോക്കാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. സുജാതയുടെ ശബ്ദത്തിന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ച പാട്ട് 1997 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ഗായികയ്ക്ക് നേടിക്കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പോ നമുക്ക് അടുത്തൊരു ഗാനം കേൾക്കാം മധുര ഗീതങ്ങളിലൂടെ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നിത്യഹരിത ഹിറ്റുകളിൽ ഒന്നാണല്ലേ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ. അതിലെ ഗാനം ഒന്ന് ആലോചിച്ചേ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ ഈണം, എന്റെ കൽബിലെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രത്തിലെ നിർണായക കഥാസന്ദർഭം അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടുകൂടിയാണ് എന്റെ കൽബിലെ എന്ന ഗാനം. ചിത്രത്തിൽ രണ്ടു പതിപ്പുകളായി എത്തുന്ന പാട്ടുകൾ വിനീത് ശ്രീനിവാസനും സുജാത മോഹനും ആലപിച്ചു. ഇത്ര മനോഹരമായിട്ടാണല്ലേ ആ ഗാനവും നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോ സുജാത മോഹൻ എന്ന ഗായികയുടെ ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ഗാനങ്ങളല്ലേ നമുക്കായിട്ട് സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോ ഇന്ന് മധുരഗീതങ്ങളിലൂടെ സുജാത മോഹൻ എന്ന ഗായികയുടെ കുറച്ച് ഗാനങ്ങൾ കേട്ടുകൊണ്ട് ദാ മധുരഗീതങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 3 o'clock. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994411. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: മലയാള ഭാഷയുടെ പ്രാചീന കുടുംബസ്വത്തുക്കളിൽ മുഖ്യമായ പാട്ട് സംസ്കാരത്തെ പല രീതിയിലും നമുക്ക് വിഭജിക്കാം. പാടുന്നവരുടെ ജാതി, വിശ്വാസം, പാട്ട് ഉണ്ടായി വന്ന ദേശം, പാടാറുള്ള സമയവും കാലവും, പാട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ, ഇവയൊക്കെ മുൻനിർത്തിയാണ് ഏതെങ്കിലും ഒരിനം പാട്ടുകൾക്ക് തനതായ ഒരു പേര് ലഭിക്കുന്നത്. പുള്ളുവൻ പാട്ട്, കുറത്തിപ്പാട്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയവ സമുദായങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് എന്നിവ ദേശാടിസ്ഥാനത്തിലും തിരുവാതിരപ്പാട്ട്, ഓണപ്പാട്ട് തുടങ്ങിയവ കാലാടിസ്ഥാനത്തിലുമാണ് തനതു പേരുകൾ കൈക്കൊണ്ടത്. ഇതുപോലെ പ്രായേണ പ്രാചീനത്വം കൽപ്പിക്കാവുന്ന വണ്ടിപ്പാട്ട്, വള്ളപ്പാട്ട്, കൃഷിപ്പാട്ട്, ഞാറ്റുപാട്ട് തുടങ്ങിയവ അതതു കാലങ്ങളിലെയും ദേശങ്ങളിലെയും തൊഴിൽ സംസ്കാരവുമായാണ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. രൂപഭാവങ്ങളനുസരിച്ച് നാടൻ പാട്ടുകളെ പാട്ടെന്നും കഥപ്പാട്ടെന്നും നേരെ വിഭജിക്കാവുന്നതാണ്. ഇവയിൽ കഥപ്പാട്ടുകൾക്ക് സാഹിത്യ സാംസ്കാരിക ചരിത്ര പഠനത്തെയും അവലോകനത്തെയും സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുണ്ട്. അവ രൂപം കൊണ്ടത് ഈണവും താളവും യോജിപ്പിച്ച് കഥ പറഞ്ഞു രസിക്കാനും വിശ്രമവേളകൾ കൂടുതൽ ആസ്വാദ്യമാക്കാനുമാണ്. ഉപരിവർഗ ഭാഷയുടെ കർശനമായ വ്യാകരണ സംഹിതയോ ഘട്ട നിബദ്ധതയോ പദസങ്കീർണതയോ മൂലം പൂർവനിശ്ചിതമായ നിർമ്മാണഘടനയിൽ ബന്ധിക്കപ്പെടാതെ ഒട്ടൊക്കെ സ്വതന്ത്രമായും എങ്കിലും അതോടൊപ്പം തന്നെ തലമുറകളായി പകർന്നു പോവാൻ താല്പര്യമുണ്ടാകുന്നത്ര സംഗീതാത്മകതയും ലാളിത്യവും കഥാതന്തുക്കളും ഉൾചേർത്തും രൂപപ്പെട്ടു വന്ന ഇത്തരം കഥപ്പാട്ടുകൾ ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജനസാമാന്യത്തിന്റെ നിത്യവൃത്തികളിലേക്കുള്ള നേരിട്ടുള്ള കൈചൂണ്ടുകൾ കൂടിയാണ്. മനസ്സിൽ ഏറെക്കാലം ഉറച്ചു നിൽക്കാവുന്ന ഈണങ്ങളും സംഘമായി ആലപിക്കുമ്പോൾ ഹരം പകരുന്ന താളങ്ങളും ഇത്തരം പാട്ടുകളെ അവ നിലനിർത്തിക്കൊണ്ടിരുന്ന സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഹൃദിസ്ഥമായ വായ്താരികളാക്കി മാറ്റി വായ്മൊഴി വഴി പിൻതലമുറകളിലേക്ക് പകരുവാൻ ഈ ഘടകങ്ങൾ പ്രയോജനപ്രദവുമായി. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഗിന്നസ് റെക്കോർഡിട്ട മാമ്പഴങ്ങളിലെ മധുര രാജയെ കുറിച്ചാണ്. അതിന്റെ സ്വദേശം ഫിലിപ്പീൻസ് ആണ്. പക്ഷെ തേൻ പോലെ മധുരം, വേറിട്ട സുഗന്ധം, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള പഴപ്രേമികളുടെ ഇടയിൽ പഴങ്ങളുടെ രാജാവ് എന്ന സിംഹാസനം എക്കാലത്തും നമ്മുടെ മാമ്പഴത്തിന് സ്വന്തമാണല്ലേ. രുചിയിലും മണത്തിലും ഘടനയിലും വൈവിധ്യമാർന്ന നൂറുകണക്കിന് മാമ്പഴ ഇനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട അൽഫോൻസ മുതൽ പാകിസ്ഥാന്റെ സ്വന്തം ജൂസി സിന്ദ്രി വരെ ഓരോ നാട്ടിലെയും മാമ്പഴങ്ങൾക്ക് പറയാൻ തനതായ രുചിക്കൂട്ടുകളുടെ കഥകളുമുണ്ട്. എന്നാൽ നാവിൽ ഉരുകുന്ന ശുദ്ധവും മായം ചേർക്കാത്തതുമായ മധുരത്തിന്റെ കാര്യത്തിൽ ഒരു മാമ്പഴം മറ്റെല്ലാറ്റിനെക്കാട്ടും ഏറെ ഉയരത്തിലാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഫിലിപ്പീൻസിൽ നിന്നുള്ള കാരബാവോ മാമ്പഴം. അസാധാരണമായ പഞ്ചസാരയുടെ അളവ് കണക്കിലെടുത്ത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു മാമ്പഴ ഇനമാണിത്. അപ്പൊ മാമ്പഴ പ്രേമികളുടെ ഇഷ്ട ഇനമാണിത്. 1995 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴ ഇനമായി കാരബാവോയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഫിലിപ്പീൻ മാമ്പഴമെന്നോ മനില മാമ്പഴമെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈ ഉഷ്ണമേഖലാ പഴത്തിന്റെ മധുരത്തിന് പിന്നിലെ രഹസ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉയർന്ന ബ്രിക്സ് ലെവലാണ്. പഴങ്ങളിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡമാണിത്. അപ്പൊ മറ്റ് മാമ്പഴ ഇനങ്ങളെ അപേക്ഷിച്ച് കാരബാവോയിൽ ബ്രിക്സ് മൂല്യം വളരെ ഉയർന്നതാണ്. ഇതുകൊണ്ടാണ് ഇതിന് പ്രകൃതിദത്ത മധുരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും മധുരം മാത്രമാണെന്ന്. പക്ഷെ മധുരം മാത്രമല്ല, ലോക പ്രശസ്തമാക്കുന്നത് അതിന്റെ രൂപവും രുചിയും കൂടിയാണ്. തേൻ പോലെയുള്ള മധുരവും തീവ്രമായ സുഗന്ധവുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. പൂർണ്ണമായിട്ട് ഇത് പഴുത്ത് പാകമാകുമ്പോൾ മറ്റ് പല മാമ്പഴങ്ങളിലും കാണാറുള്ള കനത്ത ആസിഡിറ്റിയോ പുളിയോ ഇതിലൊട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല. അതുപോലെ വളരെ മിനുസമാർന്നതും മൃദുവായതുമായ ഇതിന്റെ മാംസളമായ ഭാഗം 100% നാരുകളില്ലാത്തതാണ്. അപ്പൊ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ഒരു ക്രീമി ഫീല് ഇത് സമ്മാനിക്കുന്നുണ്ട്. സാധാരണയായി ഇടത്തരം വലുപ്പമുള്ള ഇവയ്ക്ക് ഏകദേശം 12.5 സെന്റിമീറ്റർ നീളമുണ്ടാകും. നീളമേറിയതും വൃക്കയുടെ ആകൃതിയുള്ളതുമായ രൂപമാണ് ഇതിൻ്റെത്. അതുപോലെ പഴുക്കുമ്പോൾ ഇതിന്റെ തൊലി തിളക്കമുള്ള പച്ച നിറത്തിൽ നിന്ന് ആകർഷകമായ സ്വർണ്ണ മഞ്ഞയായിട്ട് മാറുകയും ചെയ്യും. ലോകമെമ്പാടും വൈവിധ്യമാർന്ന മാമ്പഴങ്ങള് തങ്ങളുടെ തനത് രുചി കൊണ്ട് ജനപ്രീതി നേടിയവ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലും രത്നഗിരിയിലും വിളയുന്ന അൽഫോൻസ മാമ്പഴം അതിന്റെ സവിശേഷമായ സുഗന്ധവും സമതുലിതമായ മധുരവും കൊണ്ട് ഇന്ത്യയിലെ മാമ്പഴങ്ങളുടെ രാജാവായി വാഴുന്നു. അതുപോലെ ഉത്തർപ്രദേശിലെ മാലിഹാബാദിൽ നിന്നുള്ള ദശേരി മാമ്പഴത്തിന് തേൻ പോലുള്ള മധുരവും നല്ല സുഗന്ധവും ഉണ്ട്. ചൗൻസ മാമ്പഴമാകട്ടെ അതിന്റെ പൾപ്പിനും മധുരത്തിനും പേരുകേട്ടതാണ്. മെക്സിക്കോയിൽ നിന്നുള്ള അച്ചോൾഫോ അതായത് തേൻ മാമ്പഴം വെണ്ണ പോലുള്ള ഘടനയ്ക്കും ഉയർന്ന പഞ്ചസാരയുടെ അളവിനും പ്രശസ്തമാണ്. അപ്പോൾ ഏറ്റവും മധുരമുള്ള മാമ്പഴം എപ്പോഴും ഏറ്റവും മികച്ച രുചിയുള്ളതായിരിക്കണമെന്നില്ല. ഒരു മാമ്പഴത്തിന്റെ പൂർണ്ണമായ ആകർഷണം അതിന്റെ സുഗന്ധം, ഘടന, അസിഡിറ്റിയുടെയും മധുരത്തിന്റെയും ബാലൻസ്, നീര് ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് ഓരോ മാമ്പഴത്തിനെയും അതിന്റെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാക്കാനായിട്ട് പല ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അൽഫോൻസ മാമ്പഴങ്ങൾ പലർക്കും പ്രിയങ്കരമാകുന്നത് എന്തുകൊണ്ടാണ്? അതിലെ ഒരു നേരിയ പുളിപ്പും മധുരവും കൃത്യമായ അനുപാതത്തിൽ ലയിച്ചു ചേരുന്നത് കൊണ്ടാണ്. എന്നാൽ മായം ചേർക്കാത്ത ശുദ്ധമായ മധുരത്തിന്റെ കിരീടം എപ്പോഴും കാരബാവോയ്ക്ക് സ്വന്തമാണ്. അതുപോലെ പച്ചമാങ്ങയുടെ രുചി, ഈ നമ്മുടെ ഫിലിപ്പീൻസിലെ കാരബാവോ മാമ്പഴത്തിന്റെ തന്നെ 14 വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ സാമ്പലസ് പ്രവിശ്യയിൽ വിളയുന്ന സ്വീറ്റ് എലീന എന്ന ഇനമാണ് ഏറ്റവും മധുരമേറിയതായിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമ്പഴം പഴുക്കാത്തപ്പോൾ കടുത്ത അസിഡിറ്റിയും പുളിയും ഉള്ളതാണ് എന്നതാണ്. സാധാരണയായിട്ട് ഈ ഫിലിപ്പീൻസിലെ ജനങ്ങൾ പച്ചയായ കാരബാവോ മാങ്ങ പരമ്പരാഗതമായി ഉപ്പ്, വിനാഗിരി അല്ലെങ്കിൽ ഫിലിപ്പീൻസിലെ പ്രശസ്തമായ ചെമ്മീൻ പേസ്റ്റ് എന്നിവ ചേർത്താണ് കഴിക്കാറുള്ളത്. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവർ ആ പച്ച മാമ്പഴം അല്ലെങ്കിൽ മാങ്ങ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും മാമ്പഴത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് മാമ്പഴം ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗിന്നസ് റെക്കോർഡിട്ട മാമ്പഴങ്ങളിലെ മധുര രാജയാണ് ഈ പറഞ്ഞിട്ടുള്ള കാരബാവോ മാമ്പഴം. അപ്പൊ അതിന്റെ വിശേഷം എന്ന് കൃഷിജാലകത്തിലൂടെ പങ്കുവച്ചു എന്ന് മാത്രം. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: நோக்கு வெள்ளிக்கிண்ணம் துள்ளி தோளும் புன்னச்சேல.
1: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
2: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, June 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: റേഡിയോ മക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
3: 4:00.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Zero delivery.
4: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
5: നമസ്കാരം, റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർ ജെ അമൃത കാർത്തിക. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്കും ഭരണ നിർവഹണത്തിനും കൃത്യമായ ജനസംഖ്യാ വിവരങ്ങൾ അനിവാര്യമാണ്. ഓരോ 10 വർഷത്തിലും നടക്കുന്ന സെൻസസ് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസവും തൊഴിലും അടക്കമുള്ള നിരവധി വിവരങ്ങൾ ശേഖരിച്ച് രാജ്യത്തിന്റെ ഭാവി നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സുപ്രധാന പ്രക്രിയയാണ്. സെൻസസിന്റെ പ്രാധാന്യം, അതിന്റെ നടപടിക്രമങ്ങൾ, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തിരുവല്ലയുടെ സെൻസസ് ചാർജ് ഓഫീസറും തഹസിൽദാറുമായ ജോബിൻ കെ ജോർജ് സാറാണ്. സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
6: നമസ്കാരം
5: സാർ. സെൻസസ്, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക്, അതായത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും ഇത് തന്നെയാണ്, എന്താണ് സെൻസസ്?
6: സെൻസസ് എന്ന് പറയുന്നത് ഏതാണ്ട് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ എപ്രകാരമാണ് മുന്നോട്ട് നയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കെടുപ്പാണ്. അത് പരമ്പരാഗതമായി 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏതാണ്ട് 15 വർഷത്തിനടുത്തായി ഇപ്പോൾ സെൻസസ് നടന്നിട്ട് തന്നെ. 2011 നമ്മൾ ലാസ്റ്റിലത്തെ സെൻസസ് പ്രക്രിയകൾ പൂർത്തീകരിച്ചത്. അതിന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ വികസനത്തെപ്പറ്റിയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെപ്പറ്റിയും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ പറ്റി ഒരു ഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ്.
5: ഓക്കെ, അപ്പോ സാറേ, എന്തിനാണ് നമ്മൾ സെൻസസ് നടത്തുന്നത്? അതുപോലെ എത്ര ഇടവേളകളിലായാണ് ഈ സെൻസസ് നടത്തുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ?
6: നമ്മുടെ സെൻസസ് സാധാരണഗതിയിൽ 10 വർഷം കൂടുമ്പോൾ, ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ സെൻസസ് നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും 10 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലും സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഇവിടെ കോവിഡ് ഒക്കെ വന്നതിനെ തുടർന്ന് 2021 സെൻസസ് സാങ്കേതികപരമായി താമസിച്ചുപോയി. ആ 2021 നടക്കേണ്ട സെൻസസ് ആണ് ഇപ്പോഴും നടത്തുന്നത്. തൊട്ടു മുമ്പത്തെ സെൻസസ് 2011 നടത്തിയത്. ഇതിന്റെ വിവരശേഖരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സെൻസസ് ആണ്, പേപ്പർലെസ് ആണ്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ഇതിനകത്ത് അത്യാവശ്യമാണ്.
5: സാർ, സെൻസസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിവരങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
6: അതെ അതെ, സെൻസസിന്റെ നിയമം അനുസരിച്ച് സെൻസസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും നൽകേണ്ടതാണ്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ വിവരങ്ങൾ വളരെ സേഫായിട്ട്, വ്യക്തിഗത വിവരങ്ങൾ വളരെ സുരക്ഷിതവും സേഫായിട്ടും തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു വിവരങ്ങൾ വകുപ്പുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പൊതുവായി ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ പൊതുവിൽ ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നല്ലാതെ അവരുടെ ഇൻഡിവിജ്വൽ വിവരങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും.
5: ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാർ, നമ്മുടെ ഈ ഒരു സെൻസസ് വിവരങ്ങൾ, അത് എത്രത്തോളം സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്?
6: സെൻസസ് വിവരങ്ങൾ ഡിജിറ്റലൈസ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്യൂമറേറ്റർ എന്ന് പറയുന്ന ഏറ്റവും താഴെക്കിടയിലെ ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർ ഉണ്ട്. അതിന് മുകളിലാണ് ചാർജ് ഓഫീസർമാരുള്ളത്. അങ്ങനെ മുകളിലെ തലം മുതൽ താഴെ തലം വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് സെൻസസ് ജോലികൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് ജൂലൈ 1 മുതലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൃത്യമായും ഡേറ്റ ഡിജിറ്റലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഡേറ്റാസ് എല്ലാം തന്നെ മൊബൈൽ ആപ്പ് മുഖേന തന്നെ, ഇത്തവണത്തെ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്പിന് ഉള്ളിലൂടെ തന്നെ വിവരങ്ങൾ ചോദ്യം ചോദിക്കുകയും ആൻസർ രേഖപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡേറ്റാസ് പുറത്തോട്ട് പോകുന്നില്ല. പിന്നീട് ഈ ഡേറ്റ രണ്ടാമത് വെരിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ ഈ ഡേറ്റ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്.
7: ഓക്കെ, അത്രത്തോളം സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ വിവരങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ സർ, ഈ സെൻസസ് വിവരങ്ങൾ നമ്മുടെ നികുതിയെയോ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളെയോ ബാധിക്കുമോ എന്നുള്ളൊരു സംശയം ചിലരുടെ ഇടയിലുണ്ട്. അത് ശരിയാണോ?
6: അല്ല, ശരിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെടുന്നു. ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. സെൻസസ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ഡേറ്റ തയ്യാറാക്കുന്നതല്ലാതെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം ബ്രേക്ക് ചെയ്യാൻ ഈ സെൻസസിന്റെ വിവരങ്ങൾ ഉപയോഗിക്കത്തില്ല. സ്വാഭാവികമായിട്ടും വീടിന്റെ കാറിന്റെ ഒക്കെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഇൻകം ടാക്സുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് ചില വിവരങ്ങൾ കൊടുക്കുന്ന ആൾക്കാര് സംശയിക്കപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ഈ സെൻസസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന ഒരു വിവരങ്ങളും മറ്റൊരു വകുപ്പുകൾക്കോ അല്ലെങ്കിൽ അതൊരു വ്യക്തിപരമായ വിവരങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സെൻസസ് വിവരങ്ങൾ എല്ലാവർക്കും എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ നൽകാവുന്നതാണ്, സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്.
7: ഓക്കെ, അതുപോലെ സർ നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഒരുപാട് പേര് എബ്രോഡ് താമസിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ കണക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്?
6: നിലവിൽ ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയാണ് ആദ്യത്തെ സെൻസസിന്റെ ഘട്ടം ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റാണ്. ഓരോ പ്രദേശത്തെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിന് ഓരോ എന്യൂമറേറ്റർമാരുണ്ട്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 6 എന്യൂമറേറ്റർമാർക്ക് ഒരു സൂപ്പർവൈസറും ഉണ്ട്. അപ്പൊ ഇവര് ഫീൽഡിൽ ചെല്ലുന്നു, ഓരോ ഹൗസ് ലിസ്റ്റിലുള്ള വീടുകൾ, ഏതാണ്ട് 200 വീടുകൾ, 150 മുതൽ 200 വരെയുള്ള വീടുകളും അതുപോലെ തന്നെ ഏതാണ്ട് 700 മുതൽ 800 വരെയുള്ള ആളുകളെയാണ് ഒരു ഹൗസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഒരു എന്യൂമറേറ്റർ പരിശോധിക്കേണ്ടത്. ഈ പരിശോധിക്കേണ്ട ഡേറ്റ ആദ്യത്തെ ഈ ഘട്ടം എന്ന നിലയിൽ ജൂലൈ 1 മുതൽ 31 വരെയുള്ള സമയത്ത് ഹൗസ് ലിസ്റ്റാണ്, അല്ലാതെ വ്യക്തികളുടെ വിവരങ്ങൾ രണ്ടാം ഘട്ടത്തിലാണ് ശേഖരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിവരം ശേഖരിക്കുന്നത് ഹൗസ് ലിസ്റ്റ് മാത്രമാണ്. എവിടൊക്കെയാണ് വീടുകൾ, ഏതാണ്ട് 4 ചുവരുകളും മുൾക്കൂരയുമുള്ള എല്ലാ കെട്ടിടങ്ങളും ഹൗസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു വരുന്നത്.
7: സർ, ഇനിയിപ്പോ അഥവാ ആരെങ്കിലും വിട്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
6: വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നീട് ഒരു റിവിഷൻ പോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് പരമാവധി ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഹൗസ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മുൻപ് കാലങ്ങളിൽ മാപ്പ് കൈവച്ച് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്ന GPS മുഖേന, സാറ്റലൈറ്റിന്റെ പിക്ചർ മുഖേനയുള്ള ഡേറ്റ കൃത്യമായിട്ട് ഷാർപ്പായിട്ടാണ് തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ വീടുകളൊന്നും തന്നെ വിട്ടുപോകാൻ യാതൊരു ചാൻസും ഇല്ല.
7: ഓക്കെ, ഓക്കെ സർ. സർ, ഇനി നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കുകയാണ്. അപ്പൊ ഈ കിട്ടുന്ന വിവരങ്ങൾ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ എന്തെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിക്കാൻ പറ്റുമോ?
6: ഇല്ല. നിലവിലെ സെൻസസിന്റെ നിയമം അനുസരിച്ച് തന്നെ ഈ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വ്യക്തിവിവരങ്ങൾ വേറൊരു പോലീസ് ഉൾപ്പെടെയുള്ള ഒരു വകുപ്പിനും ഷെയർ ചെയ്യപ്പെടുന്നതല്ല.
7: അല്ല. ഓക്കെ. ഇനി സർ, നമുക്കറിയാം സ്കൂളുകൾ, അതുപോലെ ആശുപത്രികൾ, റോഡുകൾ ഇവയൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് ഈ സെൻസസ് എങ്ങനെയാണ് സഹായിക്കുന്നത്?
6: പലപ്പോഴും നമ്മളിപ്പോഴേ ഇവിടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ തന്നെ നോക്കിയറിയാം, ഏറ്റവും താഴെ തട്ടില് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, മൃഗാശുപത്രി ഉണ്ട്, കൃഷി ഓഫീസുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ വേണം എന്ന്, ഏതൊക്കെ ആളുകളാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത്, മാത്രമല്ല പോപ്പുലേഷന്റെ ഒരു അളവ് അറിയണമെങ്കിൽ, നിലവിൽ പോപ്പുലേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, നേരത്തെ നമുക്ക് 3 കോർപ്പറേഷനെ ഉള്ളായിരുന്നു, പിന്നീട് അത് 5 മാറി. അപ്പൊ ഇതൊക്കെ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് സെൻസസിന്റെ ഒക്കെ ബേസിലാണ്. കാരണം പോപ്പുലേഷൻ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും, അവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ആളുകളുടെ ജീവിക്കുന്ന രീതികൾ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പോർട്ട് സ്റ്റേജ് അറിയാൻ പറ്റും, അങ്ങനെ അവരുടെ എഡ്യൂക്കേഷന്റെ സിസ്റ്റം അറിയാൻ പറ്റും, എത്രയൊക്കെയാണ് ഒരു എഡ്യൂക്കേഷന്റെ ലെവൽ അറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെ സംവിധാനത്തിലുള്ള ഡേറ്റാസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ആ ഡേറ്റ അനുസരിച്ചായിരിക്കും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരികൾ ഈ ഡേറ്റ പൊതുവിൽ എടുത്തുകൊണ്ടാണ്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിയുടെയും ഡേറ്റാസ് എടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പൊ തിരുവല്ലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നത് തിരുവല്ലയിൽ എത്ര കുടുംബങ്ങൾക്ക് വീടില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്, അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ 10th class താഴെ വിദ്യാഭ്യാസമുണ്ട്, എത്ര കുടുംബങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ചില സ്ഥലത്തൊക്കെ പ്രത്യേക രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് അതിന്റെ വിവരങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഫുൾ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏത് പ്രദേശത്തുള്ള ആൾക്കാരാണ് അവരെ പ്രത്യേകമായ ഒരു കരുതലോടുകൂടി ഗവൺമെന്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രയോജനം.
7: നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇന്ന ജില്ലയിൽ ഇത്ര ജനസംഖ്യാ നിരക്കുണ്ട്, അതുപോലെ മരണനിരക്ക് ഇത്രയാണെന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്
6: അല്ലേ?
7: ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
6: പക്ഷെ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഡേറ്റ ബേസ് ചെയ്തിരിക്കുന്നത് 2015 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയ. അപ്പൊ അതുകൊണ്ട് തന്നെ 2015 സെൻസസിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ നിലവില് ഏതാണ്ട് 150 കോടിക്കടുത്താണ് ജനങ്ങൾ വരുന്നത്. അന്ന് ഉള്ളതിനേക്കാളും ധാരാളം ആളുകളും ധാരാളം ജീവിത രീതികളും ഒക്കെ നമ്മുടെ സംവിധാനത്തിൽ
7: മാറിയിട്ടുണ്ട്.
6: അപ്പൊ ഈ മാറ്റം എന്താണ് മുകളിലുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ താഴെത്തട്ടിൽ എത്തിയിട്ടുണ്ടോ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് സെൻസസ്.
7: ഓക്കെ സർ, ഇനി മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, ഇപ്പൊ വീട്ടില് സർവേക്ക് ആള് വന്നു എന്ന് പറയും. ഓക്കെ, സർവേക്ക് ആള് വന്നു, അപ്പോ അത് കഴിയുമ്പോ ദേ സെൻസസ് എടുക്കാൻ ആള് വന്നു എന്ന് പറയും. അപ്പോ ഓർക്കും ഇത് തന്നെ അല്ലേ സെൻസസ്, അപ്പൊ ഈ സെൻസസ് അല്ലേ സർവേ എന്നൊരു സംശയം.

0: വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസസിന്റെ മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ
1: സാധിക്കും.
0: വലിയൊരു ഡേറ്റയാണ് കാരണം പ്രത്യേകിച്ചും ഏതാണ്ട് 140 മുതൽ 150 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കാൻ പോകുന്നത്. വലിയൊരു പ്രവർത്തനമാണ്,
1: തീർച്ചയായും കൂട്ടായ ഒരു പ്രവർത്തനം.
0: അതെ അതെ അതെ.
1: യെസ് സാർ, ഇപ്പം ഇടയ്ക്ക് പറഞ്ഞു പഴയതിനേക്കാൾ ഒരുപാട് ജോലി ഭാരം കുറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റുകൾ പോലും ഇപ്പോൾ സംഭവിക്കുന്നില്ല, കാരണം ടെക്നോളജിയുടെ ആ ഒരു വരവ്. അപ്പോ ഈ ആധുനിക സെൻസസ് പ്രവർത്തനങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ, അതായത് നമ്മുടെ ടെക്നോളജിയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പറയാമോ?
0: അതെന്ന് പറഞ്ഞാൽ 2014 സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ജീവനക്കാർക്കറിയാം, അന്ന് വീട്ടിൽ വന്നിട്ട് ഒരു വലിയൊരു ബ്രോഡ് ഷീറ്റ് ഉണ്ട്. ആ ബ്രോഡ് ഷീറ്റിനകത്ത് പേര് വിവരങ്ങൾ, അച്ഛന്റെ അമ്മയുടെ പേര്, അവരുടെ ജോലി ഇങ്ങനെ എഴുതി തയ്യാറാക്കുക. അപ്പൊ അവരുടെ വയസ്സ് എഴുതി തയ്യാറാക്കുന്നു, വിദ്യാഭ്യാസം എഴുതി തയ്യാറാക്കുന്നു. ഒരു പക്ഷേ ഇതെല്ലാം കൂടെ ഒരു ഡേറ്റ മൊത്തം ആ HLB ബ്ലോക്കിന്റെ മൊത്തം തയ്യാറാക്കുന്ന സമയത്ത്, ടാലി ആക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ കണക്ക് തെറ്റിപ്പോവാം, നമുക്കറിയത്തില്ല. പക്ഷേ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് ഈ ഡേറ്റ, അത് മാത്രമല്ല ഈ മാനുവലി തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇതെല്ലാം ബ്രോഡ് ഷീറ്റ് എല്ലാം തയ്യാറാക്കി ഓരോ സെന്ററുകളിൽ കൊണ്ടുവന്ന് വില്ലേജ് കളക്ട് ചെയ്ത്, അവിടുന്ന് താലൂക്ക് ഓഫീസ് കളക്ട് ചെയ്ത്, അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് എത്തുമ്പോൾ തന്നെ അങ്ങ് നമ്മുടെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ എത്തുമ്പോൾ തന്നെ വളരെയധികം താമസങ്ങളോ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡേറ്റ ശേഖരിക്കുമ്പോൾ തന്നെ, എന്നാൽ ഡിജിറ്റൽ ആയതുകൊണ്ട് ഇന്ന് എടുക്കുന്ന ഡേറ്റ ഇന്ന് തന്നെ നമ്മുടെ സെൻട്രലൈസ്ഡ് ചെയ്തുകൊണ്ട് ആ ഡേറ്റ ശേഖരിക്കാനുള്ള വളരെ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റും, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് അതിന്റെ റിസൾട്ടും വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും.
1: ഓക്കെ സാർ, അപ്പോ സാർ നമ്മളെ കേട്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ട്. എന്താണ് അവർക്ക് ഇനി കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, അതുകൂടി ഒന്ന് പറയാമോ?
0: നമ്മുടെ ഈ സെൻസസ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ രാജ്യം ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ശേഖരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോഴ് ട്രെയിനിങ്ങുകളൊക്കെ ആരംഭിച്ചു. സെൻസസിന്റെ വരുന്ന ഉദ്യോഗസ്ഥരുടെ എന്യൂമറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, പരിശോധിക്കാൻ വരുന്ന അവരുടെയൊക്കെ ട്രെയിനിങ്ങുകൾ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16 മുതൽ നമുക്ക് ഏറ്റവും വളരെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് 100% പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും വേണം. അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, June 16 മുതൽ June 30 വരെ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ സെൻസസിന്റെ സൈറ്റ് മുഖേന തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് അവരവരുടെ മൊബൈൽ നമ്പർ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളുടെ മാത്രം മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് OTP ലഭിച്ചതിന് ശേഷം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിന് ക്യാൻസർ ചെയ്തുകൊണ്ട് തന്നെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. അതിന് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ SC ID, സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മുടെ എന്യൂമറേറ്റേഴ്സ് വരുമ്പം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം നമ്മൾ എന്യൂമറേറ്റേഴ്സ് വരുന്നുണ്ടോ നോക്കി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് 16 കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പം എല്ലാവരും മൊബൈലിലും വാട്സപ്പിലും ഒക്കെ എല്ലാവരും ഉൾപ്പെടുന്ന ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് എൻട്രി വരുത്തുകയും ചെയ്യാം. ആ ഡോക്കേഴ്സ് നമ്പർ എന്യൂമറേറ്റർ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ റേഡിയോ മൈക്ക്ഫാസ്റ്റിൽ ഞാൻ വിളിച്ചതിന് തന്നെ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയകൾ നമുക്ക് പരമാവധി പൂർത്തീകരിക്കണം. കാരണം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, NRIS വളരെയധികം കൂടുതലുള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. പക്ഷേ ഈ സെൻസസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരാണോ താമസിക്കുന്നത് അവർക്ക് മാത്രമേ സെൽഫ് എന്യൂമറേഷൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു NRIS ഉണ്ട്, വീടുണ്ട്, പക്ഷെ വീടിന്റെ ലിസ്റ്റ് എടുക്കും എന്യൂമറേറ്റർ. പക്ഷെ അവർ ഫാമിലിയായിട്ട് പുറത്താ താമസിക്കുന്നെങ്കിൽ അവർക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം പറഞ്ഞാൽ, പലപ്പോഴും NRIS വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടായിരിക്കും, അവർക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവർക്ക് മൊബൈൽ നമ്പർ കാണും. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിലുള്ള ഈ പ്രായമുള്ള അപ്പച്ചന്റെ അമ്മച്ചിയുടെയൊക്കെ ആരെങ്കിലും അവർ കെയർ ടേക്കറായിട്ട് നോക്കുന്ന ആളിനെ കൊണ്ട് തന്നെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ വിവരങ്ങളൊക്കെ സെൻസസിന്റെ ഡേറ്റയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ തിരുവല്ലയിലുള്ള NRI ആൾക്കാർ, അവരുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ സെൻസസിന്റെ നമ്മുടെ സൈറ്റിൽ കൂടെ കയറി സെൽഫ് എന്യൂമറേഷൻ ഉറപ്പാക്കണം. മാത്രമല്ല, ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ളവരെ ഞങ്ങളൊരു ലക്കി ഡ്രോ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സെൽഫ് എന്യൂമറേഷൻ ചെയ്യുക, അതിനുശേഷം ഒരു ഡോക്കേഴ്സ് നമ്പർ കിട്ടും. നമ്മൾ പറയുന്ന ഒരു പക്ഷേ അനുവദനീയമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് നമുക്ക് അയച്ചു തരിക്കും. അതിനകത്തുനിന്ന് നറുക്കിട്ടുകൊണ്ട് നമ്മൾ ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈക്കിൾ റാലി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഏതാണ്ട് 21 ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്കൂളുകളിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, വിവിധ കോളേജുകളിൽ ഫ്ളാഷ് മൊബുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല കോളേജുകളിൽ ചെന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചെന്നിട്ട് നമ്മളിത് VR ക്യാമറ മുഖേനെ കാണിച്ചു കൊടുക്കും, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് മുഖേന അവർക്ക് മൊബൈലിൽ കൂടെ തന്നെ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കോളേജുകളിലൊക്കെ. അപ്പൊ അവർക്ക് ഇതിനകത്തൊക്കെ പങ്കെടുത്ത് അപ്പൊ പരമാവധി ജനങ്ങളിലേ ഈ സന്ദേശം എത്തുക. 16

0: ജൂൺ 16 എന്ന് പറയുന്നത് ഒരു ഡേറ്റ് കഴിയുമ്പോൾ തന്നെ സെൻസസിന്റെ സെൽഫ് എനുമറേഷൻ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവുകയും അതിലൂടെ ഈ സെൽഫ് എനുമറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കുക. അതിനുശേഷം ഈ സെൽഫ് എനുമറേഷൻ ചെയ്ത ഉൾപ്പെടെയുള്ള വീടുകളിൽ നമ്മുടെ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എനുമറേറ്റേഴ്സ് അവിടെ സന്ദർശിച്ചുകൊണ്ട് ഈ ഡേറ്റ കളക്ട്
1: ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ കൃത്യമായ വിവരങ്ങളാണെന്നും അതിൽ ഓരോ പൗരന്റെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും ഈ ഒരു ഇന്റർവ്യൂ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സെൻസസ് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണെന്നും കൂടി നമ്മൾ ഈ ഒരു സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ സർ? അപ്പോ ഈ ഒരു വിവരങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്ന സാറിന് ഞങ്ങളുടെ റേഡിയോ ഫാസ്റ്റ് 90.4 ഒരു നന്ദി അറിയിക്കുകയാണ്. സെൻസസിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളും പങ്കുവച്ചതിന് നന്ദി.
0: നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി താലൂക്ക് ഓഫീസിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ നിലവിൽ 9 മുതൽ 16 വരെ സെൻസസിന്റെ എന്യൂമറേറ്ററിന് അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനുള്ള ട്രെയിനിങ്ങുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലാപരിധിക്കുള്ളിൽ തന്നെ മാക്ഫാസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയും അതുപോലെ തന്നെ പരമാവധി റേഡിയോ മാക്ഫാസ്റ്റിലൂടെ തന്നെ ഇതിന്റെ പ്രചരണം നൽകുകയും ചെയ്തതിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള റേഡിയോ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ സൈറ്റിലേക്ക് ഈ 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ ഒരുപക്ഷെ കാറിൽ ആ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഈ കാറ് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് ഈ സൈറ്റിൽ കയറി എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. sensus.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിലൂടെ OTP മുഖേന നമുക്ക് സെൻസസിന്റെ പൂർണ്ണ വിവരങ്ങളും അതിനകത്ത് എൻട്രി വരുത്താവുന്നതാണ്. അങ്ങനെ ആ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് SC ID സെൻസസ് സെൽഫ് എന്യൂമറേഷൻ ID നമ്പർ കിട്ടും. ആ നമ്പർ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡേറ്റാസ് മുഴുവൻ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം റേഡിയോ മാക്ഫാസ്റ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളായതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുവല്ല സെൻസസ് ചാർജ് ഓഫീസറും തഹസിൽദാറുമായ ജോബിൻ കെ ജോർജ് സാറുമായിട്ടുള്ള ഇന്റർവ്യൂ. ഒപ്പം ഈ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നിന്ന് ഞാനും വിട പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: MagPast, Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MagPast College-ile vivitha course-galilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Athirupatha Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna Keralathile പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.magpast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MagPast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
2: 5 o'clock.
1: റേഡിയോ മെക്ഫാസ് 90.4 സ്റ്റുഡന്റ്സ് കോർണർ. ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ ഡിജിറ്റൽ പേയ്മെന്റും UPI സുരക്ഷയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ BCA സ്റ്റുഡന്റ്സ് ധനുസ് എസ്, ബിജുവും ആരോൺ മാത്യു.
3: Hi, I am Aaron from BCA third year college Macfast.
4: Hi, I am Dhanush from BCA third year Macfast college.
3: ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ പേയ്മെന്റ് ആൻഡ് UPI സേഫ്റ്റി ആണ്.
4: UPI എന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തൽക്ഷണം പണം കൈമാറാൻ ഇത് സഹായിക്കുന്നു.
3: ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകൾ ഇതിനെ ഉപയോഗിക്കുന്നു.
4: ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ റെലവൻസ് എന്തുമാത്രമാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് എവിടെ പോയാലും കയ്യിൽ പേഴ്സ് എടുക്കണ്ട, ബിക്കോസ് നമ്മൾ ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് UPI ആപ്സ് പേയ്മെന്റ് അഥവാ QR കോഡ് സ്കാനിംഗ് ആണ്.
3: ചെറിയ പച്ചക്കറി കടകൾ തൊട്ട് വലിയ സ്റ്റോറുകൾ ഇപ്പോൾ UPI പേയ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് ക്വിക്ക് ആണ്, സിമ്പിൾ ആണ്, ക്യാഷ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ UPI പേയ്മെന്റ് സേഫ് ആണോ? വരൂ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
4: നമ്പർ 1, നെവർ എവർ ഷെയർ യുവർ UPI പിൻ നമ്പർ. ഒരിക്കലും നിങ്ങളുടെ പിൻ നമ്പർ ഷെയർ ചെയ്യരുത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പിൻ ഷെയർ ചെയ്ത് ക്യാഷ് ബാക്ക് തരാം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡു ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ സ്കാം.
3: നമ്പർ 2, ഓൾവേസ് ഡബിൾ ചെക്ക് ദ റിസീവേഴ്സ് നെയിം. നിങ്ങൾ പേയ്മെന്റ് നടത്തുന്ന ആളുടെ നെയിം റീചെക്ക് ചെയ്യുക. ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ പൈസ വേറൊരാൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്.
4: നമ്പർ 3, ശരിയായ UPI ആപ്സിൽ നിന്ന് ട്രാൻസാക്ഷൻസ് നടത്തുക. ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. തേർഡ് പാർട്ടി അഥവാ സസ്പിഷ്യസ് ആപ്സ് അവോയ്ഡ് ചെയ്യുക.
3: നമ്പർ 4, ഓൾവേസ് ലോക്ക് യുവർ UPI ആപ്പ്. നിങ്ങളുടെ UPI ആപ്സ് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പിൻ ലോക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി സേഫ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് അത് സേഫ് ആയിരിക്കും.
4: നമ്പർ 5, ബി അവെയർ ഓഫ് ലിങ്ക്സ് ആൻഡ് QR കോഡ് സെൻഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്. അജ്ഞാതർ അയക്കുന്ന ലിങ്കുകൾ അഥവാ QR കോഡുകൾ ഓപ്പൺ ആക്കാതെ ഇരിക്കുക. മേ ബി അതൊരു സ്കാം ആകാം.
3: നമ്പർ 6, നിങ്ങളുടെ ഫോണിൽ വരുന്ന ബാങ്ക് റിലേറ്റഡ് OTP നമ്പറുകൾ ഷെയർ ചെയ്തിരിക്കുക.
4: ഇത്രയും ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സേഫ് ആയി ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുക. സ്റ്റേ സേഫ്, സ്റ്റേ ഡിജിറ്റൽ.
3: ദിസ് ഇസ് മീ ആരോൺ മാത്യു ഫിലിപ്പ്.
4: ദിസ് ഇസ് ധനുസ് എസ് ബിജു
3: സൈനിങ് ഔട്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് കോർണർ. ഡിജിറ്റൽ പേയ്മെന്റും UPI സുരക്ഷയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ BCA സ്റ്റുഡന്റ്സ് ധനുസ് എസ്, ബിജുവും ആരോൺ മാത്യു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: மாற்றி புதியது சொந்தமாக்கா இதா ஒரு சுவர்ணாவசரம். திருவல்லையிலே பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூமில் மேகா எக்ஸ்சேஞ்ச் ஆஃபர் நடந்துகொண்டிருக்கிறது. நீங்களோட பழைய பாத்திரங்களோ வீட்டுபகரணங்களோ கொண்டுவரும். புதிய குக்கர், நான் ஸ்டிக் பாத்திரங்கள், மிக்ஸி, சிம்மினி, ஸ்டவ் என்ன 60% வரை விலக்குறவில் சொந்தமாக்கும். ஈ ஆஃபர் June 30 வரை மாத்திரம். 25 வருஷத்தை சேவன பாரம்பரியவும் விசுவாசியதையும் காத்து சூட்சிக்கிற பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம் மிகச்ச ஓஃபர்களுமாய் நீங்களை ஸ்வாகதம் செய்யும். இன்னு தான் சந்திக்கும் பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம், கோடியாட்டு பில்டிங், பிரைவேட் பெஸ்ட் எதிர்வசம், டி கே ரோட், திருவல்ல. கூடுதல் விவரங்களுக்கு 8089782773. பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம், திருவல்ல.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. ഒരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
2: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ஐயோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ரேங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്.
1: 6 o'clock. ൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tank, Kelachandra PVC Pipes, Mikachina Plumbing Materials, Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varuna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Tower Nu Sameepam, Thiruvalla.

ഫീസിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ.
1: രാജ്യത്തെ കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പിഎം കിസാനെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: हर सरकारी योजना का लाभ सीधे आप तक पहुंचाया जा रहा है. अब कोई बिचौलिया नहीं, कोई रुकावट नहीं, सिर्फ आपके अधिकार पर फोकस है. एग्रीस्टैक के माध्यम से किसान रजिस्ट्री बनेगी, किसान क्रेडिट कार्ड, डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
1: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ₹4,28,00,000 കോടി കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കണക്റ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
1: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000 സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: സംസ്ഥാനത്ത് സെൻസസ് 2022 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപയാണ്. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. പാട്ട് കേൾക്കാനും ഏതൊക്കെ പാട്ട് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പാട്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കേണ്ട സമയമായി. ഇത്രയും സമയം ഉണ്ടായിരുന്നു സോങ്സ് ഓൺ ഡിമാൻഡിൽ ഏത് പാട്ട് വേണം എന്ന് ആലോചിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആ പാട്ടുകൾ പ്ലേ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വേഗം തന്നെ വാട്സ്ആപ്പ് നമ്പറിൽ ഇനി ഇപ്പൊ പാട്ടുകൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ വേഗം അയച്ചോളൂ 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക്. 9495730333. അപ്പൊ ഇനി ആലോചിക്കാൻ സമയമില്ല, വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജിലൂടെ പാട്ടുകൾ ചോദിക്കാനേ സമയമുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മളോട് പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്റെ പാട്ട് തന്നെ ആദ്യം വേണം എന്ന് വിചാരിച്ച് ഇന്ന് ആദ്യം തന്നെ പാട്ട് അയച്ചിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ പച്ചാളത്തുള്ള രാജേഷ് ഏട്ടൻ. ഹലോ, നമസ്കാരം ദീപ ടീച്ചർ. സുഖകരമായ ശനിയാഴ്ചയുടെ ഒരു സുന്ദര സായാഹ്നം. നാളെ ജോലിക്ക് പോകേണ്ട എന്ന മനോഹരമായ ചിന്തയിലൂടെ കടന്നുപോകുന്ന ഓരോ മനസ്സുകളിലേക്കും കൂടുതൽ ആനന്ദം പകരുവാൻ ഒരു ഗാനവുമായി ഇതാ ഞാനും എത്തുന്നു. താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിലെ ഹേമന്ത ഗീതം സാനന്ദം മൂളും എന്ന ദാസേട്ടൻ ജാനകിയമ്മ ഡ്യുവറ്റ്സ് കേൾപ്പിക്കാമോ? എല്ലാ കൂട്ടുകാർക്കും പിണങ്ങി നിൽക്കുന്ന രാത്രി മഴ വന്ന അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭരാത്രി, സുഖനിദ്ര, രാജേഷ് പച്ചാളം. അത് ശരി, പിണങ്ങി നിൽക്കുന്ന രാത്രി മഴ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശരിയാണല്ലേ. എന്താ ചൂട് കുറച്ച് ദിവസമായിട്ട്, അപ്പൊ നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് വരുമോ മഴ, ഒന്ന് വരുമോ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാജേഷേട്ട, എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നാളെ ജോലിക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് രാജേഷേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീധരൻ ചേട്ടനാണ് അവണൂർ നിന്ന്. മാക് ഫാസ്റ്റ് രൂപത്തര മസ്താന കേൾപ്പിക്കാമോ? അപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാട്ടിലേക്കാണ്. കിഷോർ കുമാറിന്റെ തന്നെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം വേറൊരു റേഞ്ചിലുള്ള പാട്ടാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്കൊരു അടിച്ചുപൊളി പാട്ടാണ്. പഴയതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ആരാധന മൂവിയിലെ പാട്ടാണ്. അപ്പൊ ശ്രീധരൻ അവണൂർ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രീധരൻ ചേട്ടാ, നമ്മളിത് ആ പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും

സുബ്രഹ്മണ്യൻ ചേട്ടനാണ് തൃപ്രയാറ് നിന്ന്. ഹായ് മാക്ഫാസ്റ്റ് ആർ ജെ, ഒരു കുട്ടനാടൻ ബ്ലോഗ് സിനിമയിലെ മാനത്തെ മാരവിൽ ചിറകിൽ നിന്നുതിർന്നൊരു ഈ ഗാനം വെക്കണം. ഈ ഗാനം എന്റെ കടയിൽ വന്നിട്ടുള്ള എല്ലാ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്കുമായി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സുബ്രഹ്മണ്യൻ ചേട്ടാ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മാക്സിമം പാട്ട് നമ്മൾ മെസ്സേജുള്ള രണ്ട് ദിവസങ്ങളിൽ വെച്ചു കൊടുക്കുമല്ലോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്. ദീപ, ഈ പാട്ടൊന്ന് വെച്ചു തരുമോ, കേട്ടിട്ട് കുറേ ആയി എന്ന് പറഞ്ഞിട്ട്. ഒരു ഹിന്ദി സോങ് ആണ്, ഹം ദിൽ ദേ ചുപ്കെ സനം എന്നുള്ള ഒരു പാട്ടാണ്. ശരിയാണ്, അതിൻ്റെ ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്, സെയിം തന്നെയാണ് ആ ഒരു പാട്ടിന്റെ ഇതിൽ തന്നെ തുടങ്ങുന്ന ട്രാക്കാണ് ഹം ദിൽ ദേ ചുക്കെ സനം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സോങ്. അപ്പൊ എന്തായാലും ലക്ഷ്മി പ്രിയ ചേച്ചി കുറേ നാളായെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ദാ ഇപ്പൊ കേട്ടോളൂ. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ നല്ല നല്ല പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു പോകുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ ജോഷിച്ചേട്ടനാണ് അങ്കമാലയിൽ നിന്ന്. നമസ്കാരം. നാളെ June 21 ലോകമെമ്പാടും സംഗീത ദിനമായി ആചരിക്കുന്നു. സംഗീതത്തെ സ്നേഹിക്കുന്ന, റേഡിയോ മാക്ഫാസ്റ്റിനെ സ്നേഹിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, മാക്ഫാസ്റ്റ് അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും ഒരു ഗാനം സമർപ്പിക്കുന്നു. സ്വർണ്ണതല കോടികൾ മുദ്രകളാക്കിയ മനസ്സന്മായ നടനലയം, മഞ്ഞുകാലവും കഴിഞ്ഞു എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്. ഒത്തിരി സ്നേഹത്തോടെ ജോഷി അങ്കമാലി. ഓക്കെ, തിരിച്ചും സംഗീത ദിനത്തിന്റെ അഡ്വാൻസ് ആശംസകൾ. സംഗീതം ഇല്ലാത്തൊരു ദിവസം പോലും ഇല്ല. അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡേയുടെ ആവശ്യമില്ലേ? പക്ഷെ ചില ദിവസങ്ങൾ നമ്മൾ ചിലതിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഘോഷിക്കുമല്ലോ. അങ്ങനെ നാളെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അപ്പം നമ്മുടെ മ്യൂസിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ നാളെ. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് മഞ്ഞുകാലവും കഴിഞ്ഞെന്ന ചിത്രത്തിലെ സ്വർണ്ണതല കോടികൾ എന്ന പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ജോഷി ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലേഖ ചേച്ചിയാണ്. ഗുഡ് ഈവനിംഗ് മോളെ, ഒരു പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും പിന്നെ മോൾക്കും വേണ്ടിയാണ്. ധനം മൂവിയിലെ ആനക്കെടുപ്പത് പൊന്നുണ്ട് ആയിരപ്പുറ മുത്തുണ്ട് എന്ന പാട്ടാണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ലേഖ ചേച്ചിക്കും. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

மேக்பாஸ்ட், மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടു കൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്.

സോങ്സ് ഓൺ ഡിമാൻഡിലുള്ള അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബാബുചേട്ടനാണ്. നട്ടാശ്ശേരിയിൽ നിന്ന് മാക്ഫാസ്റ്റ് തിരുവല്ല, ഇന്ന് മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന പടത്തിലെ കനവ് നെയ്തൊരു കൽപ്പിത കഥയിലെ ഇടയ പെൺകൊടി ഞാൻ എന്ന ഗാനം വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ബാബുചേട്ടാ, നട്ടാശ്ശേരിയിലോട്ട് ഈ പാട്ട് ഞങ്ങളിതാ അങ്ങോട്ടേക്ക് തന്നയക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: സോങ്സ് ഓൺ ഡിമാൻഡിലെ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ് തെന്നിലാപുരത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് മാക്ഫാസ്റ്റ്, പ്ലീസ് പ്ലേ എഴുന്നില മാളികമേലെ അലങ്കാര മണിയറയിൽ തമ്പുരാൻ അണിഞ്ഞൊരുങ്ങി എന്നുള്ള പാട്ടാണ്. മിസ്റ്റർ ക്ലീൻ സിനിമയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൈതപ്രം എസ് പി വെങ്കടേഷ് ദാസേടൻ കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഇനി ഒരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയം നമുക്കുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്. അറിയില്ല, ഇന്ന് പാട്ടിനൊക്കെ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു ചില പാട്ടുകൾക്കൊക്കെ, അതുകൊണ്ട് ഒരുപാട് പേർക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സോങ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എപ്പോഴും ഈ ആള് പാട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ സോങ്സ് ഓൺ ഡിമാൻഡിൽ പറയും, അയ്യോ അത് അടുത്ത പ്രാവശ്യം വെച്ചുതരാം കേട്ടോ, അല്ലെങ്കിൽ നാളെ വെച്ചുതരാം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ പാട്ടാണ് നമ്മുടെ സൽമൈത്ത. സൽമൈത്ത് എപ്പോൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇന്ന് എന്തായാലും സൽമൈത്തയുടെ പാട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് മാക്ഫാസ്റ്റ്, ഹൈ ദീപകുട്ടി, പ്ലീസ് പ്ലേ ദ സോങ് പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ സൽമൈത്ത. ഇനി കുറച്ചുപേരുടെ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈബി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട ഒരു മെസ്സേജാണ് കേട്ടോ അയച്ചത്, ഞാൻ എന്തായാലും വായിക്കാം. ഹായ്, ഒരു ഗ്യാപ്പുണ്ടോ, ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന് എന്താ സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ ഒരൊറ്റ ക്ലിക്കിൽ പാട്ടുകൾ മാറ്റി മാറ്റി കേൾക്കുന്ന തലമുറയ്ക്ക് അന്യമായ ഒന്നായിരുന്നു 90s കാസറ്റ് യുഗം. കാസറ്റിൽ എ സൈഡും ബി സൈഡും ഒക്കെ തിരിച്ചിട്ട് ടൈപ്പ് റെക്കോർഡറിന്റെ ബാറ്ററി തീരാതിരിക്കാൻ പേനയോ പെൻസിലോ ഇട്ട് റീൽ ചുരുട്ടി പാട്ട് കേട്ടിരുന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നു. ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി എടുത്ത ആ കഷ്ടപ്പാടും കാത്തിരിപ്പും തന്നെയാണ് ആ വരികളെയും ഈണങ്ങളെയും മലയാളിയുടെ മനസ്സിൽ ഇത്രമേൽ ആഴത്തിൽ പതിപ്പിച്ചത്. 90s കാസറ്റ് നാടകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്ന പ്രണയം എന്നത് കാതിലേക്ക് പെയ്തിറങ്ങിയ വെറും ഒരു ഈണമല്ലായിരുന്നു, മറിച്ച് അത് ആതിരക്കുളിരും താഴമ്പൂ മണവുമുള്ള നിലാപ്പെയ്ത്തായിരുന്നു. ഇടവഴികളിലെ കാത്തിരിപ്പും പറയാതെ മാറ്റിവെച്ച മൗനങ്ങളും ഒരു നോട്ടം കൊണ്ട് ജന്മാന്തരങ്ങളുടെ പുണ്യം കോറിയിട്ട വരികളും അക്കാലത്തെ പാട്ടുകളെ അത്രമേൽ ആർദ്രമാക്കി മാറ്റി. വയലിൻ തന്ത്രികളിൽ വിരഹത്തിന്റെ നൊമ്പരവും പുല്ലാങ്കുഴൽ നാദത്തിൽ അനുരാഗത്തിന്റെ മധുരവും നിറച്ച ആ മെലഡികൾ പ്രണയത്തെ കേവലമൊരു വികാരത്തിനപ്പുറം രണ്ടാത്മാക്കളുടെ ദിവ്യമായ ലയനമായി അടയാളപ്പെടുത്തി. സാങ്കേതികതയുടെ ബഹളങ്ങൾ ഇല്ലാത്ത ആ സുന്ദരകാലത്ത് പച്ചപ്പും മഴയും പ്രകൃതിയും സാക്ഷിയാക്കി ഒഴുകിയ ആ ഈണങ്ങൾ ഇന്നും മലയാളിയുടെ ഹൃദയച്ചെപ്പിൽ ഒരിക്കലും വാടാത്ത ഒരു പ്രണയ കുസുമമായി സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോക സംഗീത ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടാണ് ഷൈബി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീരെ കുറഞ്ഞു പോയോ മെസ്സേജ് എന്ന് എനിക്കൊരു സംശയമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും നീണ്ട മെസ്സേജ് അയച്ച ഷൈബി ചേട്ടന് ലോക സംഗീത ദിനത്തിന്റെ ആശംസ ഞാനും തരുന്നു. അപ്പൊ ഒരു ശുഭരാത്രിയും കൂടി ഇരിക്കട്ടെ. അടുത്തത് ബാബുചേട്ടൻ, താങ്ക്സ് ദീപക്കുട്ടി, ബഹുത്ത് പ്യാർസെ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ബാബുചേട്ടാ, തിരിച്ചും ഒരു ഗുഡ് നൈറ്റ്. ആനന്ദൻ ചേട്ടൻ, നമസ്കാരം ദീപാ, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭാര്യ നല്ല അരിയുണ്ട് ഉണ്ടാക്കി തന്നു. അത് ശരി, അതും ചൂട് ചായയും കുടിച്ച് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ പരിപാടി ആസ്വദിച്ചിരിക്കലാണ്. നല്ല മധുരമുള്ള നല്ല മധുരമുള്ള അരിയുണ്ടെയും മധുരമുള്ള പാട്ടും കേട്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ആനന്ദൻ തിലാനൂർ. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും, അതാണ് ആനന്ദൻ ചേട്ടന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ആനന്ദൻ ചേട്ടാ, അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പിളി ചേച്ചി എന്താണ്, ഹലോ റേഡിയോ മാക് ഫാസ്റ്റ് മോളൂസെ, ഗുഡ് ഈവനിങ്, എനിക്കൊരു ഹിന്ദി സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, സമയമില്ലാണ്ടായിപ്പോയി. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഒരു പാട്ട് എല്ലാവർക്കും ആയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട. ചേച്ചിക്കും ശുഭരാത്രി. ഏറ്റവും വിഷമം ജീവൻ ചേട്ടൻ്റെ പാട്ട് വെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ്. ജീവൻ ചേട്ടാ, നാളെ എന്തായാലും പാട്ട് ചോദിക്കും കേട്ടോ. നാളെ സൺഡേ അല്ലേ, നാളെ വാട്സപ്പിലൂടെയാണ് പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ നാളെ ചോദിച്ചോളൂ, പാട്ട് എന്തായാലും വെച്ച് തരും. അപ്പോൾ ഒരു ഗുഡ് നൈറ്റിൽ ഇന്ന് നമുക്ക് ഒതുക്കാം ഇന്നത്തെ പാട്ട്. അടുത്ത മെസ്സേജ് നമ്മുടെ ഗീത ചേച്ചിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസന്നകുമാർ ഏട്ടൻ ചുമത്രയിൽ നിന്ന് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പാട്ട് നമുക്ക് സമർപ്പിക്കാം, ആ പാട്ട് വെക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ നമുക്ക് ശ്രീധരൻ ചേട്ടൻ ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചി, ഹായ് ദീപ, ഫസ്റ്റ് മെസ്സേജ് സോങ് രാജേഷ് പച്ചാളമാണോ? അതെ അതെ അതെ ലിസി ചേച്ചി. അടുത്ത മെസ്സേജ് മിനി ചേച്ചി അയച്ചിട്ടുണ്ട്. പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലെ തൽക്കാലം പ്രേമഗീതങ്ങൾ അവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ആ പാട്ട് കേൾക്കാം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട്, പിന്നെ അമൃതക്കുട്ടിക്ക്, ദീപകുട്ടിക്ക്, അപർണക്കുട്ടിക്ക്, എല്ലാ കുട്ടീസിനും വേണ്ടിയിട്ട് അടുത്ത പാട്ട് കേൾക്കാം. അപ്പോൾ ഒരു ഗുഡ് നൈറ്റ്. ലൂസി ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ പാട്ട് വെക്കാനും സമയമില്ല. അപ്പോൾ സാരമില്ല, നാളെ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ നാരായണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രണയത്തിൽ മാത്രമല്ല സൗഹൃദത്തിലുമുണ്ട് നീളുന്ന കാത്തിരിപ്പുകൾ, ചിലപ്പോൾ ഒരു വിലയ്ക്കായി, ചിലപ്പോൾ ഒന്ന് കാണുവാനായി. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി, ശുഭനിദ്ര. ഓക്കെ നാരായണൻ ചേട്ടാ, ശുഭരാത്രി. എല്ലാവരുടെയും മെസ്സേജ്. നമ്മുടെ വേണുഗോപാലയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ജീവിതം ചെറുതാണ്, ആസ്വദിക്കുക. സ്നേഹം വിരളമാണ്, വാരി കൂട്ടുക. ദേഷ്യം ചീത്തയാണ്, ഉപേക്ഷിക്കുക. പേടി ഭയാനകമാണ്, അഭിമുഖീകരിക്കുക. ശുഭരാത്രി. വേണുചേട്ടനും ഞങ്ങളുടെ വക ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു എന്നിട്ട് മനോജേട്ടൻ മെസ്സേജ്. അനിലേട്ടനൊരു മെസ്സേജ്. അയ്യോ, അനിലേട്ടൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹായ് ദീപുക്കുട്ടി, ഗുഡ് ഈവനിംഗ്. ലക്ഷ്മിപ്രിയ ചേച്ചി, സൂപ്പർ സോങ്, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പുസ്കുട്ടി, അമൃത കാർത്തിക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് പാട്ട് കേട്ട് പോവാം. അല്ലെങ്കിൽ ആ പണ്ട് പാടിയ പാട്ട് പോലെ അവിടെ ഇരിക്കുക. അപ്പുസ്കുട്ടി, അമൃത കാർത്തിക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. വെള്ളിയാഴ്ച റീവൈൻഡ് നിർത്തിയോ? നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ, റീവൈൻഡ് ഒക്കെ ഉണ്ട്. അപ്പം അത് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് മാറി മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലേട്ട, ഈ ആഴ്ച ഇല്ലായിരുന്നു. എന്നിട്ടൊരു മെസ്സേജ്, ചിലർക്ക് നമ്മളോടുള്ള സ്നേഹം ഒരു മെഴുകുതിരി പോലെയാണ്. അവരുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുമ്പോൾ മാത്രം അവർ നമ്മളെ കത്തിച്ചു വെക്കും, വെളിച്ചമായി കഴിഞ്ഞാൽ ഊതിക്കെടുത്തുകയും ചെയ്യും. ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. രാജേഷ് ചേട്ടൻ,
താങ്ക് യു ടീച്ചർ. ഘടാഘടിയന്മാരായ മെസ്സേജുകൾ വായിച്ച് ക്ഷീണിച്ച ദീപ ടീച്ചർക്ക് ഒരു ശുഭസുന്ദര രാത്രി നേരുന്നു. ഓക്കെ, താങ്ക് യു രാജേഷ് ചേട്ടാ. ഗീത ചേച്ചി, ദീപമോളെ ഗുഡ് നൈറ്റ്. പ്രസന്നൻ ചേട്ടാ, താങ്ക് യു. പാട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു നന്ദി ഞാൻ മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറയുന്ന കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: സഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിൽ നമ്മോടൊപ്പമുള്ളത് ജീവിതത്തിന്റെ സാധാരണ കാഴ്ചകളിൽ അസാധാരണമായ കവിത കണ്ടെത്തുന്ന കവി കോന്നിയൂർ ബാലചന്ദ്രനാണ്. ആകാശവാണിയിലൂടെയും ആനുകാലികങ്ങളിലൂടെയും കവിയുടെ നിരവധി രചനകൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. മഴ പോലെ വെയിൽ പോലെയും എന്ന കവിതാ സമാഹാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ പാഠം എന്ന സിനിമയിൽ വെങ്കിടേഷ് സംവിധാനം ചെയ്ത് ചിത്രപാടിയ കാവളം കിളിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഗാനരചനയ്ക്ക് ചലച്ചിത്ര പരിഷത്തിന്റെ പ്രഥമ പുരസ്കാരം ബാലചന്ദ്രനായിരുന്നു. മണ്ണിന്റെ മണവും മനുഷ്യഹൃദയത്തിന്റെ സ്പന്ദനവും ഒരുപോലെ നിറഞ്ഞ കവിയുടെ കവിതകളിലേക്ക് നമുക്കിനി ഒരുമിച്ച് യാത്ര ചെയ്യാം. ശ്രീ കോന്നിയൂർ ബാലചന്ദ്രനെ കാവ്യസഞ്ചാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
6: നമസ്കാരം, ഞാൻ കോന്നിയൂർ ബാലചന്ദ്രൻ. കവിത ന്യായപ്രമാണം. മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. വചനം നിനക്ക് സമീപം വായിലും ഹൃദയത്തിലും. മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. വചനം നിനക്ക് സമീപം വായിലും ഹൃദയത്തിലും. പാപികളുടെയും ചുങ്കക്കാരുടെയും പിടിയിൽ നിന്ന് നിനക്ക് നിന്നെ രക്ഷിപ്പാനും മാമരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നിന്റെ ആട്ടിൻപറ്റങ്ങളെ രക്ഷിപ്പാനും ഭൂമിയും മരുഭൂമിയും നിന്റെ പാദപീഠമെന്ന് സ്വയം അറിയാനും മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. പാപികളുടെയും ചുങ്കക്കാരുടെയും പിടിയിൽ നിന്ന് നിനക്ക് നിന്നെ രക്ഷിപ്പാനും മാമരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ ആട്ടിൻപറ്റങ്ങളെ രക്ഷിപ്പാനും ഭൂമിയും മരുഭൂമിയും നിന്റെ പാദപീഠമെന്ന് സ്വയം അറിയാനും മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ അക്ഷരത്തെ തിരിച്ചറിയാനും വാക്കുകളുടെ കുടുക്കുകളിൽ നിന്ന് നിന്റെ വാക്കിനെ മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട നിന്റെ നക്ഷത്രത്തെ ആകാശങ്ങളിൽ കണ്ടെടുക്കാനും മകനെ, ജ്ഞാനം കൊണ്ട് നീ സ്നാനപ്പെടുക. അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ അക്ഷരത്തെ തിരിച്ചറിയാനും വാക്കുകളുടെ കുടുക്കുകളിൽ നിന്ന് നിന്റെ വാക്കിനെ മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട നിന്റെ നക്ഷത്രത്തെ ആകാശങ്ങളിൽ കണ്ടെടുക്കാനും മകനെ, ജ്ഞാനം കൊണ്ട് നീ ജ്ഞാനപ്പെടുക. ഉറങ്ങിക്കിടക്കുന്നവരുടെ വിളഭൂമിയിൽ കളവിതറുന്നവനെ കണ്ടെത്തുവാനും ന്യായവിസ്താരത്തിൽ നിന്റെ സഭയുടെ മുമ്പാകെ എന്നും സ്നേഹവാക്യങ്ങളാൽ സാക്ഷ്യം പറയാൻ മകനെ ജ്ഞാനം കൊണ്ട് നീ എന്നും സ്നാനപ്പെടുക. കവിത ബലിഘട്ടം.

തിന്മകൾ തൻ ശേഷപത്രം മുന്നിലിന്നിപ്പോൾ മുടിഞ്ഞ തറവാട് തിന്മകൾ തൻ ശേഷ

ശ്രോതാക്കൾ ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കേട്ടത് കവി കോന്നിയൂർ ബാലചന്ദ്രന്റെ കവിത. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ പൂർണ്ണമാവുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ 7-1.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Look at you, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little mulli powder.
3: എന്റെ പൊന്നേജി, ഇങ്ങനെയൊന്നും അറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
1: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്,
4: രുചിക്കൂട്ട്
5: വിത്ത് ആർജെ ദീപ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
7: 9:00. ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്.
8: നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം നമ്മൾ പലർക്കും ഒരു സംശയമുണ്ട്, MBAയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം MBA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അത് MBA എടുക്കാനായിട്ട് BBA തന്നെ വേണമെന്നോ അല്ലെങ്കിൽ BCOM ഡിഗ്രി തന്നെ വേണമെന്നോ നിർബന്ധമില്ല. ഏത് ഡിഗ്രി കോഴ്സുകാർക്കും MBA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. MBAക്ക് പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് 50% കൂടുതൽ മാർക്ക് വേണം. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാം പാസ്സാവണം. അപ്പൊ ആ ഒരു കാര്യത്തിലും പലർക്കും സംശയം കാണും, ഏത് എൻട്രൻസ് എക്സാമുകളാണ് കേരളത്തിൽ നമ്മൾ വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിൽ നമ്മൾ എടുക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ KMAT, CMAT, CAT ഈ 3 എക്സാമുകൾ മാത്രമേ MBAക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതിനകത്ത് ചിലർക്കുണ്ട് സംശയം, മാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആണോ? കേരളത്തിൽ ആക്ച്വലി മാറ്റ് എക്സാം ആപ്ലിക്കബിൾ അല്ല, അത് കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് മാറ്റ് എക്സാം ആപ്ലിക്കബിൾ. അതിന് പകരമാണ് KMAT എന്ന് പറയുന്ന എക്സാം നമ്മൾ കേരളത്തിൽ നടത്തുന്നത്. പിന്നെ അടുത്തൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത, എത്ര മാർക്കാണ് വേണ്ടത്? ഇപ്പോൾ ഒരു എൻട്രൻസ് പാസ്സാവണമെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടതെന്നുള്ളതാണ്. 10% മാർക്ക് മതി നമുക്ക് എൻട്രൻസ് പാസ്സാവാനായിട്ട്. ഇപ്പോൾ ഓരോ എൻട്രൻസ് എക്സാം നോക്കുകയാണെങ്കിൽ ആദ്യം കേമാറ്റ് നോക്കുകയാണെങ്കിൽ 720 കേമാറ്റിന്റെ മാർക്ക് വരുന്നത്. 720 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാം പാസ്സാവും. സിമാറ്റ് ആണെങ്കിൽ സിമാറ്റിന് 400 മാർക്ക് വരുന്നത്. 400 40 മാർക്ക് ഉണ്ടെങ്കിൽ സിമാറ്റ് പാസ്സാകും. ക്യാറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന് 300 മാർക്ക് വരുന്നത് ടോട്ടല്. അപ്പൊ 300 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാറ്റ് എക്സാം പാസ്സാകും. അപ്പൊ 10% മാർക്ക് മതി എൻട്രൻസ് പാസ്സാവാനായിട്ട്, ഏതെങ്കിലും ഒരു എൻട്രൻസ് പാസ്സായാൽ മതി. ഇനി ഇപ്പം നമുക്ക് ഡിഗ്രിക്ക് 50% മാർക്കുണ്ട്, നമ്മൾ എൻട്രൻസ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് MBAക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്ഫാസ്റ്റില് ഓൾറെഡി ഇപ്പൊ നമുക്ക് MBA ഒരു കോഴ്സ് ഉണ്ട്. അപ്പം MBA കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മാക്ഫാസ്റ്റിന്റെ രീതിയിലാണ് നമ്മൾ MBA കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. മാക്ഫാസ്റ്റില് ഇപ്പം നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി, എൻട്രൻസ് ക്വാളിഫൈ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്താണ്. അപ്പൊ ക്വാളിഫൈഡ് ആണ് നമ്മൾ MBA ചെയ്യാനായിട്ട്. ഇനി അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മാക്ഫാസ്റ്റ് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, നമുക്ക് അതിന് അഡ്മിഷനായിട്ട് അതിന് സെപ്പറേറ്റ് ഒരു പ്രോസസ് ഉണ്ട്. അതിൽ MG യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് എൻട്രൻസിന് 80% മാർക്കും, പിന്നെ നമുക്കൊരു GD ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. GD 10% മാർക്കും ഇന്റർവ്യൂവിന് 10% മാർക്കും, അങ്ങനെ 100%, 100% മാർക്ക് വരുന്നത്. അപ്പം എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ കോളേജിന്റെ വകയിൽ GD കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. ഇതിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു സംശയം വരാനുള്ളത്, MBA ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചു MBA ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ടത്? അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പൊ എൻട്രൻസ് എക്സാമിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ലോജിക്കൽ റീസണിങ് ചോദിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതോടൊപ്പം തന്നെ ജനറൽ നോളജ് ചോദിക്കാം, ഇംഗ്ലീഷ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഏത് കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്, ഏത് കോളേജാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കോളേജിന്റെ അഫിലിയേഷന്റെ കാര്യങ്ങളൊക്കെ, അഫിലിയേറ്റഡ് ആണോ കോളേജ്, അഫിലിയേറ്റഡ് ആണോ, ACT അപ്രൂവൽ ഉള്ളതാണോ MG യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ട ഒരു വിദ്യാർത്ഥി MBA കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത്, അതാണ് ഒരു സംശയം വരാനുള്ള സാധ്യത. അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമുക്കൊരു എൻട്രൻസ് എക്സാം കാണും. ആ എൻട്രൻസ് എക്സാമിന് അകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് അതിനകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, ലോജിക്കൽ റീസണിങ് ചോദിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. പിന്നെ നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിൽ നമുക്കൊരു GD ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. അപ്പൊ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ച ഡിഗ്രി ഏതാണോ അതിനെക്കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ജനറൽ നോളജ് വേണം. ഇതൊക്കെ വേണം ഇതിന് നമ്മൾ MBA ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ള ഒരു സംശയം വരാനുള്ളത്, ഇപ്പൊ MBAക്ക് നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ മാക്ഫസ് കോളേജിലുള്ള സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞാൽ നമുക്കിവിടെ ഉള്ളത് HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇത്രയും ആണ് നമുക്കിവിടെയുള്ള സ്പെഷ്യലൈസേഷൻ. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സബ്ജക്ട് അല്ലെങ്കിൽ ഏത് ഇലക്ടീവ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആണ് ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കാം, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, എവിടെയൊക്കെയാണ്? എല്ലാ മേഖലകളിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബാങ്കിങ് നമ്മൾ നോക്കിയാലും സർവീസ് സെക്ടേഴ്സ് നോക്കിയാലും മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് നോക്കിയാലും എല്ലായിടത്തും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്പനികളിലും HR ഡിവിഷന്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് MBAയിൽ നമ്മൾ ഈ പറഞ്ഞ HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് MBAക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയുള്ള കോളേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കോളേജ് ACT അപ്രൂവൽ ആണോ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടോ, പിന്നെ അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് എത്രമാത്രം ഉണ്ട്, അവിടെ പ്ലേസ്മെന്റ്സ് ഉണ്ടോ, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ACT അപ്രൂവൽ ഉള്ളതാണ്, നമുക്ക് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ളതാണ്, NAAC അക്രിഡിറ്റേഷൻ ഉള്ളതാണ്. ഈ വർഷം മുതൽ നമ്മൾ മാക്ഫസ് കോളേജ് ഓട്ടോണോമസ് ആയി മാറിയിരിക്കുകയാണ്. നമുക്കുള്ള ഫാക്കൾട്ടീസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലും നമ്മൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ MBA പഠിച്ചു, MBA പഠിച്ചിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ വ്യക്തിത്വ മാറ്റങ്ങൾ ഉണ്ടാകാം, നമുക്കിപ്പോ MBA പഠിക്കാൻ എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്ന സ്കിൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് സ്കിൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ്, നമ്മളെ ലീഡർഷിപ്പ്, നമ്മുടെ ഒരു ടീം വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും എം ബി എ പഠിക്കുമ്പോൾ. പിന്നെ ഒരു മെയിൻ ഒരു സംശയം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റെഗുലറായിട്ട് എം ബി എ ചെയ്യാം, ഡിസ്റ്റന്റ് ആയിട്ട് എം ബി എ ചെയ്യാം. റെഗുലറായിട്ട് ചെയ്യുന്നതാണോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? എപ്പോഴും നമ്മൾ ഒരു കരിയർ എം ബി എ വഴി നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റെഗുലറായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, എക്സാം എഴുതി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ടു വർഷം, നാല് സെമസ്റ്റർ നമ്മൾ രണ്ടു വർഷം പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകും. മെയിനായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് പ്രൊജക്റ്റുകളാണ് ചെയ്യാനുള്ളത്. രണ്ട് പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെ പറഞ്ഞ് നമ്മൾ കമ്പനികളിൽ നമ്മൾ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇന്റേൺഷിപ്പ് തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് അടുത്ത പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമുക്കൊരു ടോപ്പിക്കിൽ ഒരു റിസർച്ച് പോലെ നമുക്കൊരു ടോപ്പിക് എടുത്ത് നമുക്ക് അവിടെ റിസർച്ച് പോലെ ചെയ്യാൻ പറ്റും. അതൊരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അല്ലാതെ പഠിക്കുവാണെങ്കിൽ, ഒരു കോളേജിൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴിയും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റഡ് ടോക്സ്, നമുക്ക് നമ്മുടെ കമ്പനികളുടെ സിഇഒസിനെയൊക്കെ വിളിച്ച് ഇൻവൈറ്റഡ് ടോക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴി നമുക്കൊരു കമ്പനി നമുക്ക് പോയി വിസിറ്റ് ചെയ്താൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ നോളജുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ എം ബി എ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കരിയറിന് ഏറ്റവും നല്ലത്.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേട്ടത് എം ബി എയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മാക്സ്വസ് കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്വസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരി സാഗരത്തിലേക്ക് എല്ലാ

വർഷമായാലും വെള്ളമുണ്ടോ മീനുമുണ്ട് എന്ന തത്വശാസ്ത്രത്തിൽ ഒരു കൈകൊണ്ട് മുറുകെ പിടിച്ച് മറുകൈ തോൽബെൽറ്റിട്ട് കേട്ടിയ ചതുരക്കളം കൈലിയിൽ കൂട്ടിപ്പിടിച്ച് കൈകൾ ഫ്രീ അല്ലാത്ത കാരണം ചുണ്ടിൽ നിർഭയം നിരന്തരം പുകയുന്ന സാധു ബീഡിയുടെ പുകക്കുഴലിൽ നിന്നും സദാ പുകയൂതി ഊതി കുഞ്ഞുഞ്ഞു നടന്നു. ഒട്ടിയ കവിളിൽ കിളിർത്ത വെളുത്ത താടി, കുട്ടി രോമങ്ങൾ അനുസരണയില്ലാതെ വളർന്നു നിൽക്കുന്നു. കൈയില്ലാത്ത ബനിയനിലെ ഒരു കൈ തോളിൽ വെച്ച് കൂട്ടിക്കെട്ടി സെറ്റാക്കിയിരിക്കുന്നു. ഒരുമാതിരി സഞ്ജിയുടെ പിടിവള്ളി പോലെ. അങ്ങനെയാകാം പെറ്റിക്കോട്ട് സഞ്ജി എന്ന പേര് വന്നത്. കുഞ്ഞുനാളിലെ സന്നിപാത ജ്വരം വന്ന കാരണം ചുണ്ടുകൾ ഒരു വശം കോടിപ്പോയി, വായിൽ പല്ലുകൾ അപൂർവം. പാമ്പിനെ കടിച്ചു പിടിച്ചതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ക്ലിനിക്കൽ ഫോറൻസിക് എവിഡൻസ് ഒന്നുമില്ല. തോളിലെ ഈരേഴ തോർത്ത് കൈലി പറിച്ച് വെള്ളത്തിൽ ചാടുമ്പോൾ ലൈഫ് ജാക്കറ്റ് പോലെ പൊങ്ങിക്കിടക്കും. അലക്കി വെളുപ്പിക്കൽ പോലെ വെള്ളവുമായി ബന്ധമൊന്നുമില്ലാത്തത് കാരണം തോർത്തിന് വെള്ളം അലർജിയാത്രേ, അതുകൊണ്ട് വെള്ളം പിടിക്കില്ല. കുഞ്ഞുഞ്ഞ് ആറടി പൊക്കം, കൈകാലുകൾ കടഞ്ഞ ഈട്ടിമര ഉരുപ്പടി പോലെ, മുടി പാമോയിലിൽ മുക്കിയെടുത്ത പോലെ. പിള്ളച്ചേട്ടന്റെ കടയിലെ വടയുടെ മണം മുടിയിൽ നിന്നും കിട്ടും. മീൻപിടുത്തമില്ലെങ്കിൽ ചേട്ടന്റെ കടയിലെ വെള്ളം കോരിയായി ജോലി. കട്ടപ്പന, മുണ്ടക്കയം, പീരുമേട്, വണ്ടൻമേട് തുടങ്ങി ഹൈറേഞ്ചിലെ മഞ്ഞുമൂടിയ താഴ്വാരങ്ങളിലൂടെ ഒരു കാലത്ത് നെല്ലിക്കയും നാരങ്ങയും കഞ്ചാവും എന്നുവേണ്ട ഒരു കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്നിരുന്ന മലയപ്പെരുമാൾ, ആജാനുബാഹു, ആഞ്ജനേയന്റെ കരുത്ത്, മസിലുകളുടെ പുറത്തെ വയറിങ്ങുകൾ ഹൈടെൻഷൻ കേബിളുകളെ ഓർമ്മിപ്പിക്കും. പുളിയൻകുടിയിൽ അത്യാവശ്യം മേൽപ്പറഞ്ഞ മായം തിരുപ്പുമായി കഴിയവേ ഒരു നാൾ തമിഴക പോലീസിന്റെ കാവൽ തുറയുടെ വലയിലകപ്പെട്ടു. രാജഭരണം അവിടെയും തകർത്താടുന്ന സമയം. പിടിവീണതും അടികലശൻ, ഇടിമുറകൾ, പാവം മതിലുകൾക്കുള്ളിലായി. ആരും തിരഞ്ഞങ്ങ് ചെന്നതുമില്ല. നാളേറെ കഴിഞ്ഞു. പാവം നനഞ്ഞ കോഴിയെ പോലെ നടന്ന് നടന്ന് ഞങ്ങളുടെ വല്യകുളം പറ്റി. അങ്ങനെ സ്വന്തം ഊരിലെ തിരുമ്പി വന്താൻ തമ്പിയായി. കാവൽത്തുറയുടെ തലോടൽ കൂടിയോ ആവോ, ശകലം നൊസ്സുമായിട്ടാണ് തിരുമ്പി വന്നതും. ചുമ്മാ ചിരി, പിരുപിരിപ്പ്, ബീഡിപ്പുകയിൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന പഴം കഥകൾ, ജയിൽ കുറിപ്പുകൾ. നിത്യവൃത്തിക്ക് പണ്ടേ വശമായിരുന്ന ഊത്ത മീൻപിടുത്തം ഇമ്മിണി വലിയ പിടുത്തമാക്കി. കരയിൽ വരുമ്പോൾ പിള്ളച്ചേട്ടന്റെ കയ്യാളുമായി. കൈത്തോടുകളിൽ ഉദയത്തോടെ ഇറങ്ങിയാൽ കയറുന്നത് ഉച്ചയൂണിന് ഒരു ചെറു പൂണിക്കയ്പും പരലും പള്ളത്തിയുമായാണ്. ആർക്ക് വേണമെങ്കിലും കൊടുക്കും. ഊണിനുള്ള വക കൊടുത്താൽ സന്തോഷം. കൈത്തോടിന്റെ അള്ളകളിൽ ഉറക്കം നടിച്ചു കിടക്കുന്ന പുളുവന്മാരുമായി സല്ലപിക്കുന്നത് തോട്ടിൻകര നിന്ന് ഞങ്ങൾ വള്ളിനിക്കറുകാർ കേൾക്കാൻ പോകും. ചിലപ്പോൾ കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിന് പുളുവനും പൂണിയിൽ ചാടും. അവനെ നോവിക്കാതെ പിടിച്ച് ശാസിച്ച് വീണ്ടും വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ദേഷ്യത്തോടെ വലിച്ചു കറക്കി ഒരേറും അട്ടഹാസവും, സിക്സർ. ഒരിക്കൽ സ്ഥിരമായി ഉറങ്ങുന്ന പീഡികത്തിണ്ണയിൽ അത്താഴം കഴിഞ്ഞ് കൊച്ചു ബീഡിയും പുകച്ചു കിടന്ന കുഞ്ഞുഞ്ഞിനെ പ്രകൃതിയുടെ മുടിഞ്ഞ വിളി വന്നു വിളിച്ചു. ഉച്ചയ്ക്ക് കഴിച്ച ആറ്റുവൈമ്പിന്റെ തോരൻ വളിച്ചതോ വിളിച്ചതോ? ഹാ, എന്തായാലും വയറിനകത്തെ സുനാമി തിരയുടെ ഹുങ്കാരം പുറത്തും ഡോൾബി 5.1 ആയി. രാത്രി കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് സ്ഥിരമാക്കിയ ഒഴിവിൽ ഒരിടത്തിരുന്ന് ബീഡി കത്തിച്ചു വലിക്കുമ്പോൾ ഹാ, ഒരു മഞ്ഞുരുക്കത്തിന്റെ സുഖം. പക്ഷേ തലയിൽ തണുത്ത കൈകൊണ്ട് ആരുടെയോ തലോടൻ, സ്നേഹത്തിന്റെ നനുനനുത്ത സ്പർശം. ഹോ, മാലാഖമാരും ദേവകളും, ഒരു നിമിഷം ഈ നീലരാവി. വൈകുന്നേരം നാട്ടുമാവിൻ ചുവട്ടിൽ തളച്ച രഘു ആനയുടെ തലോടലായിരുന്നു അതെന്ന് കുഞ്ഞുഞ്ഞ് പെട്ടെന്നറിഞ്ഞതും വയറ് നന്നായി ഒഴിഞ്ഞതും ആന പിണ്ടമിട്ട് പ്രോത്സാഹിപ്പിച്ചതും.
ആകെയുണ്ടായിരുന്നു.

എന്ന വരയൻ നിക്കർ അല്ലെങ്കിൽ ന്യൂജൻ ബർമുഡ ആനയ്ക്ക് കൊടുത്തിട്ട് ഓടിയ വഴിയിൽ ഇന്നും പുല്ല് വച്ചു പിടിപ്പിക്കാൻ ഒരു ലാൻഡ്സ്കേപ്പിനും കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കിപ്പോഴും തോന്നും വിധം അന്ന് ഒരു അലറിച്ചിരിയോടെ കുഞ്ഞുഞ്ഞു പറഞ്ഞപ്പോഴും വെളിയിടങ്ങളിൽ ഒറ്റയ്ക്ക് പോകരുത്, അവിടെ ആനയുണ്ടാകുമെന്ന് ആരോ പറയുന്ന പോലെ തോന്നി. ഇല്ലെങ്കിൽ തെരുവനായ വരേണ്ണിക്കറും കടന്നുപോകും ശിവനെ. ഞങ്ങളുടെ ഈ വല്യകുളത്തിന്റെ ഒരു കാര്യമേ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 കഥാസരിത് സാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ തിരുവല്ല മാക് ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജ് കുമാർ ടി എൻ എഴുതിയ കുഞ്ഞുഞ്ഞ്. ഈ കഥ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കഥാസരിത് സാഗരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ 7-1.

0: 90.4 Radio Macfast. நட்டுக்காக்கு கூட்டாய் ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-91.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: പഴമയുടെ മാധുര്യം തുളുമ്പുന്ന ഒരുപിടി ഗാനങ്ങളായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. നിശാഗന്ധിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ആർജി അപർണയാണ്. 1973 പി എൻ മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മഴക്കാർ. ജി വിവേകാനന്ദനായിരുന്നു ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരുന്നത്, തിരക്കഥ തോപ്പിൽ വാസിയും. ഈ ചിത്രത്തിനു വേണ്ടി പി മാധുരിയമ്മ ആലപിച്ച അനസൂയേ പ്രിയംവദേ എന്ന് തുടങ്ങുന്നൊരു ഗാനം മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലേ. ഈ ഒരു ഗാനമാണ് കേട്ടോ നമ്മൾ ഇനി നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ മാഷ്. ആസ്വദിക്കാം അനസൂയേ പ്രിയംവദേ എന്ന് തുടങ്ങുന്ന ഗാനം നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ ഇനി അടുത്തത് അത്തപ്പൂ ചിത്തിരപ്പൂ എന്ന് തുടങ്ങുന്ന ഗാൻ. ചിത്രം കാട്ടുപൂക്കൾ. 1965 പ്രദർശനശാലകളിലെത്തിയ ചിത്രമായിരുന്നു കാട്ടുപൂക്കൾ. കഥ, തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയിരുന്നത് പൊൻകുന്നം വർക്കിയാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കെ തങ്കപ്പൻ. ഈ ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പ് വരികളൊരുക്കി ജി ദേവരാജൻ മാഷ് ഈണം പകർന്ന ഗാനമാണ് അത്തപ്പൂ ചിത്തിരപ്പൂ. ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത ഗായിക പി സുശീല. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

പഴമയുടെ മാധുര്യമുള്ള ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധയാണ്. നിശാഗന്ധയിൽ ഇനി അടുത്തത് ഈ ജീവിതം ഒരു കളിയാട്ടം എന്ന് തുടങ്ങുന്ന ഗാനം. കമുങ്ങറ പുരുഷോത്തമൻ, കെ പി ഉദയഭാനു എന്നിവർ ആലപിച്ച ഗാനമാണിത്. ചിത്രം മായാവി. 1965 ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. ജി കെ രാമു ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. എം എസ് ബാബുരാജിന്റെ സംഗീതത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് പി ഭാസ്കരനാണ്. അപ്പോ നമുക്ക് ഈ ഒരു ഗാനം ആസ്വദിക്കാം അല്ലേ?

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

കോവൂർ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അമ്മയെ കാണാൻ എന്നത്. ഈ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് ഗോക്കളെ മേയിച്ചുകൊണ്ട് കാളിന്തി തീരത്തുള്ള പൂക്കളിരുത്തുകൊണ്ട് എന്ന് തുടങ്ങുന്നത്. ആലപിച്ചിരിക്കുന്നത് പി ലീലയാണ് കേട്ടോ. സംഗീതം കെ രാഘവൻ, വരികൾ പി ഭാസ്കരൻ്റെതും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

പഴയ കാലത്തെ ഓർമ്മകളെ മനസ്സിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെയാണ് നിശാഗന്ധിയിലൂടെ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ഞാൻ ആർജെ അപർണ. ഇന്ന് നിന്റെ യൗവനത്തിന് ഏഴഴക്. ഈ ഗാനം എന്നും നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും അല്ലെ? ഈ ഒരു ഗാനം തന്നെയാണ് കേട്ടോ നിശാഗന്ധിയിൽ ഇനി അടുത്തത്. ചിത്രം നൈറ്റ് ഡ്യൂട്ടി. ശ്രീലത, ജയഭാരതി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമായിരുന്നു ഇത്. ഗാനരചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി. ആസ്വദിക്കാം ഇന്ന് നിന്റെ യൗവനത്തിന് ഏഴഴക് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

നിവേദ്യം. ഈ ചിത്രത്തിന് വേണ്ടി വാണി ജയറാം ആലപിച്ച കവിളത്തെനിക്കൊരു മുത്തം എന്ന് തുടങ്ങുന്ന ഗാനമാണ് അടുത്തതായി. മങ്കുമ്പ് ഗോപാലകൃഷ്ണനാണ് ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ മാഷ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

പഴയകാല ഗാനങ്ങളൊക്കെയാണ് ധാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശകന്തിയിൽ ഇനി അടുത്തത് പച്ചമല പനങ്കുരുവി എന്ന് തുടങ്ങുന്ന ഗാനം. 1974 പി ഭാസ്കരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നത്. ഈ ചിത്രത്തിന് വേണ്ടി വി ദക്ഷിണാമൂർത്തി സംഗീതമൊരുക്കി, പി ഭാസ്കരൻ വരികളെഴുതി, ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് പച്ചമല പനങ്കുരുവി എന്ന് തുടങ്ങുന്നത്. ഈ മനോഹരമായ ഗാനത്തിനായി കാതോർക്കം നിശാഗന്ധിയിലൂടെ.

പഴയ കാല ഗാനങ്ങളൊക്കെയാണ് നിശാഗന്ധിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സൂര്യകാന്ത് കൽപ്പടവിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചിത്രം പുനർജന്മം. ജി ദേവരാജൻ മാഷിന്റെ ഈണം. വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാർ, ആലപിച്ചിരിക്കുന്നത് പി സുശീലാമ്മയും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം താമരപ്പൂ കുളക്കടവിൻ തീരെ എന്ന് തുടങ്ങുന്നതാണ്. ചിത്രം അടവുകൾ 18. എ ടി ഉമ്മറിന്റെ സംഗീതമാണ് കേട്ടോ. വിജു തിരുമലയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് ജാനകിയമ്മയും. ജാനകിയമ്മയുടെ ശബ്ദമാധുര്യത്തിൽ ആസ്വദിക്കാം താമരപ്പൂ കുളക്കടവിന് തീരെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

കാല ഓർമ്മകളെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരുപിടി നല്ല ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിശാഗന്ധിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമ്മൾ ഇന്നത്തെ അവസാനത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. അവസാന ഗാനം താരാട്ടുപാടാതെ താലോലമാടാതെ എന്ന് തുടങ്ങുന്നത്. സംഗീതം ജി ദേവരാജൻ മാഷ്, വരികൾ വയലാറിന്റേതും. ആലപിച്ചിരിക്കുന്നത് പി സുശീല. ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയിൽ നിന്നും ഞാൻ വിട പറയുകയാണ്. മറ്റൊരധ്യായത്തിലൂടെ വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.